0: 101.7 FM.
1: Qatar's happiness frequency.
0: Kate, Kate, Kutukudam.

0: വചനങ്ങളിലൂടെ. നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതു നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. 91.7 FM. Qatar's favorite radio station.

0: सुनो 91.7 FM,
1: कतर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: 7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is
1: Radio Suno 91.7 FM
0: Qatar's happiness frequency. Now

0: grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: ലോകത്തെ വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായ ഒരു അച്ഛനും മകളും അബിൻ മൈക്കിളും ഹന്ന റോസും.
2: ചെറിയൊരു കുട്ടിയാണെങ്കിലും അവർ ഇൻഡിവിജ്വൽ തന്നെയാ. അപ്പൊ അവരെ പരിഗണിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന തോന്നിടത്തുണ്ടല്ലോ, അവർ കൂടുതൽ ഉത്തരവാദിത്തോടെ പെരുമാറുവേ.
1: സ്മാർട്ടോക്കിൽ അതിഥിയായി എത്തുന്നു പേരന്റിംഗ് കോച്ച് അബിൻ മൈക്കിൾ.
3: ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഏറ്റവും നല്ലത്. പിന്നെ ഒരു അടുക്കും ചിത്രയൊക്കെ വരാനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഈ ബുക്കുകൾ പിള്ളേർക്ക് ചെറുപ്പത്തിലേ കൊടുക്കുന്നത്.
0: കേൾക്കൂ സ്മാർട്ട് ടോക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ നിസയ്ക്കൊപ്പം, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ.
4: Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
1: like you're home. In association with
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഹായ് നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
7: ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ?
8: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: listening to.
1: Listening to.
2: Radio Suno 91.7 FM.
3: Katash.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunu.
2: നിങ്ങൾക്ക് ഒരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: കുട്ടികളുടെ ലോകത്തെ വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായ ഒരു അച്ഛനും മകളും അബിൻ മൈക്കിളും ഹന്ന റോസും.
1: ചെറിയൊരു കുട്ടിയാണെങ്കിലും അവർ ഇൻഡിവിജ്വൽ തന്നെയാ. അപ്പൊ അവരെ പരിഗണിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന തോന്നിടത്തുണ്ടല്ലോ, അവർ കൂടുതൽ ഉത്തരവാദിത്തോടെ പെരുമാറുവേ.
0: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു പേരന്റിംഗ് കോച്ച് അബിൻ മൈക്കിൾ.
2: ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഏറ്റവും നല്ലത്, പിന്നെ ഒരു അടുക്കും ചിട്ടയൊക്കെ വരാനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഈ ബുക്കുകൾ പിള്ളേർക്ക് ചെറുപ്പത്തിലേ കൊടുക്കുന്നത്.
3: കേൾക്കൂ സ്മാർട്ട് ടോക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ നിസയ്ക്കൊപ്പം, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ.
4: Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
0: like you're home. In association with
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ് നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ

മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: സുനോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റു.

0: ഖത്തറിൽ ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
1: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ. ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്.
0: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
1: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരും.
0: മഴസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million Rialsും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Rial ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Rialo അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: കുട്ടികളുടെ ലോകത്തെ വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായ ഒരു അച്ഛനും മകളും അബിൻ മൈക്കിളും ഹന്ന റോസും.
2: ചെറിയൊരു കുട്ടിയാണെങ്കിലും അവർ ഇൻഡിവിജ്വൽ തന്നെയാ. അപ്പൊ അവര് പരിഗണിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന തോന്നിടത്തുണ്ടല്ലോ, അവർ കൂടുതൽ ഉത്തരവാദിത്തോടെ പെരുമാറുവേ.
0: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു പേരന്റിംഗ് കോച്ച് അബിൻ മൈക്കിൾ.
3: ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഏറ്റവും നല്ലത്. പിന്നെ ഒരു അടുക്കും ചിട്ടയൊക്കെ വരാനൊക്കെ വളരെ നല്ല ഒരു സംഭവമാണ് ഈ ബുക്കുകൾ പിള്ളേർക്ക് ചെറുപ്പത്തിലേ കൊടുക്കുന്നത്.
4: കേൾക്കൂ സ്മാർട്ട് ടോക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ നിസയ്ക്കൊപ്പം, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ.
0: Brought to you by
5: Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop.
6: Just feel like you're home.
0: In association with
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: Chennai Beats.
9: Tamil, head of the hour.
10: In the art of Podumar Kulanda.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
4: ഹായ്, ദിസ് ഇസ് മഞ്ജിമ.
5: ഹായ്, ദിസ് ഇസ് മഞ്ജിമ.
4: യു ആർ ലിസണിംഗ് ടു 91.7 ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ.

ഹലോ, ഹായ്, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? അവധിയുടെ ആലസ്യത്തിൽ നിന്ന് മാരുമുയർന്നില്ല, ഉണർന്നില്ല എന്ന് കാണുന്നു, കേൾക്കുന്നു. മീൽസ് റെഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. അപ്പോൾ ഇന്നും കുറേ അധികം വിഭവങ്ങളുടെ വിശേഷങ്ങളുമായിട്ട്, അതായത് വീക്കെൻഡ് ആകുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. എത്ര കഴിച്ചാലും കൊതി തീരാത്ത ഒരു സ്പെഷ്യൽ ബീഫ് പപ്പായ കറി. ബീഫും പപ്പായയും ചേരും, ചേരും. ബീഫിൻ്റെ നെയ്യ് ആ പപ്പായ കഷ്ണങ്ങളിൽ പിടിച്ച് അത് ചോറിനൊപ്പം കൂട്ടി കഴിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണ് നമ്മുടെ രഹസ്യം. അപ്പോൾ പച്ച പപ്പായയും ഇറച്ചിയും ചേർത്ത് തേങ്ങാക്കൊത്ത് വറുത്തിട്ട നല്ല നാടൻ രുചിയുള്ള കറി, ചോറ്, ചപ്പാത്തി, പത്തിരി ഇവിടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി വിഭവം. ഇനി ഇതിന് വേണ്ടിയ സാധനങ്ങൾ, പച്ച പപ്പായ ഒരെണ്ണം വേണം. ഈ പപ്പായയുടെ പേര് പറയാനാണ് തുടങ്ങണമെങ്കിൽ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരികയാണെങ്കിൽ 60 പേരെങ്ങനെയുണ്ട്? കുറുമൂസ്, പപ്പായ, പപ്പ്ളങ്ങ, ചപ്പ്ളങ്ങ, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ പപ്പായ ഒരെണ്ണം എടുക്കുക. ബീഫ് എടുക്കുക 500 ഗ്രാം. സവാള 2 വേണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ വേണം. തക്കാളി 1 വേണം. പച്ചമുളക് 2-3 എടുത്തോളൂ. പിന്നെ മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല വേണം 1/2 ടീസ്പൂൺ, തേങ്ങാപ്പീര വേണം 1/2 കപ്പ് എടുത്ത് വെച്ചോളൂ. കറിവേപ്പില ആവശ്യത്തിന് എടുക്കുക. വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ്. പ്രഷർ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം നന്നായിട്ട് ചേർത്ത് വഴറ്റുക. അതിലേക്ക് തക്കാളി ചേർത്ത് ഉടയുന്നത് വരെ വേവിക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഇറച്ചി ചേർത്ത്, വേണമെങ്കിൽ ഇറച്ചി നേരത്തെ ഒന്ന് വേവിച്ച് വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ച പപ്പായ അതിലേക്ക് ചേർക്കുക. പപ്പായ വെന്ത് കഴിഞ്ഞാൽ തേങ്ങാപ്പീര അരച്ചത് ചേർത്ത് കുറച്ച് സമയം കൂടി തിളപ്പിക്കുക. അവസാനമായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ വറുത്ത് കറിയിലേക്ക് അങ്ങോട്ട് ചേർക്കുക. വാവ്, പപ്പായ മാജിക്. ഇത് മീൽസ് റെഡി മാജിക്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: കുട്ടികളുടെ ലോകത്തെ വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായ ഒരു അച്ഛനും മകളും അബിൻ മൈക്കിളും ഹന്ന റോസും.
2: ചെറിയൊരു കുട്ടിയാണെങ്കിലും അവർ ഇൻഡിവിജ്വൽ തന്നെയാ. അപ്പൊ അവര് പരിഗണിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന തോന്നിടത്തുണ്ടല്ലോ, അവർ കൂടുതൽ ഉത്തരവാദിത്തോടെ പെരുമാറുവേ.
1: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു പേരന്റിംഗ് കോച്ച് അബിൻ മൈക്കിൾ.
3: ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഏറ്റവും നല്ലത്, പിന്നെ ഒരു അടുക്കും ചിട്ടയൊക്കെ വരാനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഈ ബുക്കുകൾ പിള്ളേർക്ക് ചെറുപ്പത്തിലേ കൊടുക്കുന്നത്.
0: കേൾക്കൂ സ്മാർട്ട് ടോക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ നിസയ്ക്കൊപ്പം, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ.
4: Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
1: like you're home. In association with
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ചില ആളുകളുടെയൊക്കെ ഒരു സ്വഭാവവും രീതി എന്താന്ന് വെച്ചാല് എത്ര ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഡിന്നർ ഇങ്ങനെ കഴിക്കണം, അത് ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാലും ശരി, ഈ സമയം അനുവദിക്കാത്തത് കൊണ്ട് പകൽ നേരത്തെ ഭക്ഷണത്തെക്കാൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് രാത്രിയിലെ ഭക്ഷണങ്ങൾക്കാണ്. അതിപ്പോ ചിലപ്പോൾ ചോറാവാം, അപ്പാവാം, പൊറോട്ടയാവാം, പാൽക്കപ്പ, അങ്ങനെ വെറൈറ്റി ഒക്കെ തേടി പോകുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ ഇതിനൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു അനുയോജ്യമായ വിഭവമാണ് ചിക്കൻ പെരളൻ. ഒരു നാടൻ രീതിയിൽ മസാലകൾ ചേർത്ത് തയ്യാറാക്കുന്ന ചിക്കൻ പെരളൻ, അതിന്റെ രുചിയാണ് അതിഗംഭീരം. മീൽസ് റെഡിയിലാണ് ഇത് ഗംഭീരമായിട്ട് വരുന്നത്. ചിക്കൻ വേണം 500 ഗ്രാം, ചെറിയ ഉള്ളി 1 കപ്പ്, സവാള ഒരെണ്ണം വേണം, തേങ്ങാക്കൊത്തെടുത്തുള്ള 3 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് ഒരു 2-3 എണ്ണം എടുത്തോ, തക്കാളി ഒരെണ്ണം, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല വേണം, പെരുംജീരകം പൊടിച്ചത് വേണം, കറിവേപ്പില വേണം, വെളിച്ചെണ്ണ വേണം, ഉപ്പ് വേണം, നാരങ്ങാനീര് വേണം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ, ചിക്കൻ നന്നായിട്ട് കഴുകി മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ചെറുനാരങ്ങാനീരും ഒക്കെ ചേർത്ത് ഒരു 1/2 മണിക്കൂറോടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഇഴിച്ച് ചൂടാവുന്ന സമയത്ത് തേങ്ങാക്കൊട്ട് ഇട്ടിട്ട് അത് ബ്രൗൺ നിറാവുന്നവരെ വറുക്കുക. അതിലേക്ക് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴിച്ചു കൊടുക്കുക. ഉള്ളി ഒരു ബ്രൗൺ നിറാകുമ്പോൾ തക്കാളി ചേർത്ത് ഉടയുന്നത് വരെ അതും വേവിക്കുക. അതിനുശേഷമാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും പെരുംജീരകപ്പൊടിയും ഗരം മസാലയും ഇതെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ കുറഞ്ഞ തീയിൽ അതും വഴിച്ചെടുക്കുക. ഇനി വെള്ളം ചേർക്കാതെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അടച്ചു വെച്ച് കുറഞ്ഞ തീയിൽ അത് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി അത് വറ്റി മസാല ചിക്കനിൽ നന്നായിട്ട് പെരണ്ടു വരുന്നവരെ ഏകദേശം 1-30 മിനിറ്റ് വയ്ക്കുക. അവസാനമായിട്ട് കുരുമുളക് പൊടി, പച്ചക്കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ അങ്ങനെ തൂവി കുറച്ചു നേരം കൂടി അടച്ചു വയ്ക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോറിനൊപ്പം, അപ്പത്തിനൊപ്പം, പൊറോട്ടയ്ക്കൊപ്പം, ചപ്പാത്തിക്കൊപ്പം, പാൽക്കപ്പയ്ക്കൊപ്പം വിളമ്പാൻ പറ്റുന്ന ചിക്കൻ പെരളൻ.

0: വനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: Hi guys, this is Nikki Galrani here.
3: You're listening to
2: Radio Suno 91.7

0: വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ, അതും സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവങ്ങളാണ് മീൽ സ്റ്റഡിയെ ഓരോ വീക്കെൻഡിലും സ്പെഷ്യൽ ആക്കുന്നത്. ദേ ഇവിടെ ഒരാള് മുങ്ങിക്കുളിച്ച് കിടക്കാണ്. ആരാണ്? തേങ്ങാപ്പാലിൽ കുളിച്ച മുട്ട മോളി. ഓക്കെ, നമ്മളെ ഫിഷ് മോളി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മുട്ട മോളി നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പഴുത്ത തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് നല്ല കടുകട്ടൻ കൊഴുപ്പുള്ള തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത മുട്ട മോളി. ഇത് അപ്പത്തിനൊപ്പം, നൂലപ്പത്തിനൊപ്പം, അതിൻ്റെ ഒപ്പം കൂടെ കഴിക്കാനായിരിക്കും അടിപൊളിയാവുക. മുട്ട വേണം നാലെണ്ണം, അത് പുഴുങ്ങിയെടുക്കുക. സവാള രണ്ടെണ്ണം വേണം. പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ വേദ എടുക്കുക. ഒന്നുകിൽ അരിയാം അല്ലെങ്കിൽ ചതയ്ക്കാം. തേങ്ങാപ്പാല് ഒരു കപ്പ്, രണ്ടാം പാല്, ഒന്നാം പാല് അര കപ്പ്, തക്കാളി ഒരെണ്ണം നീളത്തിലരിഞ്ഞത്, മഞ്ഞപ്പൊടി അര ടീസ്പൂൺ, മുളക് പൊടി ഒരു ടീസ്പൂൺ, മസാലക്കൂട്ടുകൾ, കറിവേപ്പട്ട, ഏലക്കായ, വിളമ്പും, കറിയാം. മോളി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, വെളിച്ചെണ്ണ ആവശ്യത്തിന് വേണം, കറിവേപ്പിലയും വേണം, ഉപ്പും വേണം. ഇനി ഇത് തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടായി, അതിലേക്ക് കറിവേപ്പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവ ചേർക്കുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് വഴറ്റുക. സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാള ബ്രൗൺ നിറമാകരുത്, മൃദുവായാൽ മതി, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അതിലേക്ക് തന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. ഇനി തക്കാളി ചേർത്ത് അല്പം വാടി വരുന്ന സമയത്ത് രണ്ടാം പാൽ ഒഴിക്കുക. ഇത് ചെറുതായിട്ട് തിളച്ചു വരുന്ന സമയത്ത് പുഴുങ്ങി പകുതിയായി മുറിച്ച മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചാറ് കുറുകി വരുമ്പോൾ ഒന്നാം പാലും ഒഴിച്ച് ഒന്ന് ചൂടാക്കുക. പാകമായാൽ തീ അണച്ച് അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും മുകളിൽ വിതറി ദാ റെഡി ആയിരിക്കുന്നു മുട്ട മോളി.
1: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ഖത്തറിൽ ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
1: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴ്സയിൽ. ഇപ്പോൾ മഴ്സ ഫ്രേഗ്രൻസ് ഫെസ്.
0: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
1: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴ്സയിലേക്ക് വരും.
0: മഴ്സ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം കഴിക്കണം എന്ന് പറയും. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ്, കമ്പാരിറ്റീവ്ലി വില കുറവാണ്. അതാരാണ്? മീനുകളിലെ നമ്മുടെ സ്വന്തം മത്തി. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തവ ഗ്രിൽഡ് മത്തിയാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒമേഗ 3 കലവറയാണ് മത്തി. ആഴ്ചയിൽ 3 മത്തി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ റെഡി ആയിക്കോളൂ, എഴുതിയെടുത്തോളൂ. തവ ഗ്രിൽഡ് മത്തി. മത്തി ഒരെണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 3, പച്ചക്കുരുമുളക് ഒരു ചെറിയ സ്പൂൺ, അതുപോലെ തന്നെ നാരങ്ങാനീര്, മഞ്ഞൾപ്പൊടി, എണ്ണ. ഇനി ഇത് പാചകം ചെയ്യുന്ന രീതിയിൽ, ഞാൻ മത്തി ഒരെണ്ണം എടുത്തോളൂ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മത്തി എടുക്കാം. അതിനുശേഷം ചേരുവകളിൽ വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി. മത്തി വെട്ടിക്കഴി നന്നായിട്ട് വരഞ്ഞു വയ്ക്കുക. അതിനുശേഷം ചേരുവകൾ, രണ്ടാമത്തെ ചേരുവകളായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചക്കുരുമുളകും അരച്ചത് അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങാനീരും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം പാനിൽ അല്പം എണ്ണ പുരട്ടി മീൻ വെച്ച് ചെറുതായിട്ട് 10 അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഓരോ വശവും എന്താ പറയുന്നത് മറിച്ചിട്ട് ഒരു 10 വേവിച്ചെടുക്കുക. അത് ഗംഭീരമായിട്ടുള്ള ആ പച്ചക്കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, ഉഫ്, ഒന്നും പറയല്ല. ഹെൽത്തി ആയിട്ടുള്ള മത്തിക്കുട്ടൻ്റെ അടി. ഇപ്പം നമുക്ക് പറയാൻ പറ്റും, ഹെൽത്തി ഹെൽത്തി നമ്മുടെ ഹെൽത്തി കുട്ടാ. ഓക്കെ, അങ്ങനെ മീൽസ് റെഡിയുടെ വിശേഷങ്ങൾ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച ഇതുപോലെ വീണ്ടും കേൾക്കാം. ടാറ്റാ, ബൈ ബൈ.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ മൂന്ന് പേരുള്ളപ്പോൾ രണ്ടു പേർ മാറി നിന്ന് സ്വകാര്യം പറയരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ ഇനി മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. ഇന്ന് 15 മെയ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അന്താരാഷ്ട്ര കുടുംബദിനം അഥവാ ഇന്റർനാഷണൽ ഫാമിലി ഡേ. വീടെന്നാൽ വെറും 4 ചുവരുകൾ മാത്രമല്ലെന്നും സ്നേഹം കൊണ്ട് കെട്ടിപ്പിടുത്ത ഒരു സ്വർഗമാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം. എന്താണ് സത്യത്തിൽ ഒരു കുടുംബം? നമ്മൾ തളർന്നു വീഴുമ്പോൾ നമുക്ക് താങ്ങായി തണലായി നിൽക്കുന്നവർ, നമ്മുടെ വിജയങ്ങളിൽ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നവർ, ലോകം മുഴുവൻ നമ്മളെ എതിർത്താലും ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാൻ കുറച്ച് ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണല്ലേ. നമ്മുടെ മാപ്പിളപ്പാട്ടുകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് കുടുംബം അഥവാ കുടുംബ ബന്ധങ്ങൾ. ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും പ്രവാസിയായ ഭർത്താവിനെ കുറിച്ചും ഒക്കെയുള്ള വരികൾ നമ്മുടെ മാപ്പിളപ്പാട്ടുകളിൽ വന്നിട്ടുണ്ട്. ഉമ്മതൻ കാലൻ ചുവട്ടിലാണല്ലോ സ്വർഗമെന്ന് നമ്മൾ കേട്ടു പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പാട്ടുകളിലൂടെ ഒഴുകുന്ന ആ സ്നേഹവും കരുതലും തന്നെയാണ് ഒരു കുടുംബത്തിന്റെ കരുത്തും. പക്ഷേ ഇന്ന് തിരക്കുകൾക്കിടയിൽ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്നുകൂടി നമ്മളൊന്ന് ആലോചിക്കണം. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഉമ്മമാരെ തന്നെയാണല്ലേ. ഉമ്മമാരെ കുറിച്ച് വന്നിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഗാനം ചിത്രചേച്ചി പാടിയ ഉമ്മാന്റെ കാലടിപ്പാടിലാണ്. ആ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: வணக்கம், திஸ் இஸ் விஷால்.
1: யூ ஆர் லிஸ்னிங் டு ரேடியோ
0: சுனோ. ரேடியோ சுனோ.
2: மனம் நிறைக்கുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.

നമ്മുടെ കണ്ണൊന്ന് നനഞ്ഞാൽ, നെഞ്ചൊന്ന് പിടഞ്ഞാൽ അത് കാണാൻ ആരും പറയുന്നതിന് മുൻപേ ഓടിയെത്തുന്ന ഒരു മാലാഖ, നമ്മൾ കഴിച്ചോ എന്ന് ചോദിക്കാൻ നൂറുവട്ടം വിളിക്കുന്ന ഉമ്മ, നമ്മൾ വൈകി വന്നാൽ ഉറങ്ങാതെ ഉമ്മറപ്പടിയിൽ കാത്തിരിക്കുന്ന ഉമ്മ, ആ ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ നമുക്ക് പറയാമല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. ഇന്റർനാഷണൽ ഫാമിലി ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ പ്രവാസികളും നാട്ടിലോട്ട് പോകുന്ന സമയത്ത് നാട്ടിലേക്ക് ഓരോരുത്തരോടും എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പലരും പല ആവശ്യങ്ങളും പറയാറുണ്ട്. എന്നാൽ ഉമ്മമാര് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് എനിക്കൊന്നും വേണ്ട മോനെ, നീ സുഖമായിരുന്നാൽ മതി എന്നുള്ള വാചകമായിരിക്കും അല്ലെ. ഇത് പറയുമ്പോ ആ ഉമ്മയുടെ ഉള്ളിൽ ഒരു വലിയ കടൽ ഇരമ്പുന്നുണ്ടാകാം അല്ലെ. ആ ഉമ്മമാരുടെ ഒക്കെ പ്രാർത്ഥനയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന

കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് എന്റെ ഉമ്മ എന്റെ അനിയനെ ഉറക്കാൻ വേണ്ടി പാടിയിരുന്ന ഒരു പാട്ട്. അതുകൊണ്ട് ഈ ഒരു പാട്ട് എന്റെ ഫേവറേറ്റ് ആണ്. ഇതുപോലെ ഉമ്മമാർ പാടി തന്നിട്ടുള്ള അല്ലെങ്കിൽ ഉമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടൊക്കെ നിങ്ങൾക്ക് ഇഷൽ കത്തലോടെ കേൾക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്. മദീദ് എന്ന ആൽബത്തിലെ കരളയിൻ പൊലിവയുറങ്ങ് എന്ന ഗാനം തന്നെ അടുത്തായിട്ട് നമുക്ക് ഇഷൽ കത്തലോടെ കേൾക്കാം. കെ എൽ ലത്തീഫിന്റെ സംഗീതം, ഒ എം കരുവാരക്കുണ്ടിന്റെ വരികൾ, രഹ്നാത്തയുടെ ശബ്ദം.

0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: listening to.
1: Listening to.
2: Radio Suno 91.7 FM.
3: Katash

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery. കത്തറിൽ ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
3: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ. ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്റ്റ്.
1: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
3: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരും.
1: മഴസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

പാട്ടിലെ വരികൾ പോലെ തന്നെ ഒരു കുടുംബത്തിന് വേണ്ടി സ്വന്തം യൗവനവും സ്വപ്നങ്ങളും ഒക്കെ ബാക്കി വെച്ച് വെയിലത്ത് തണലായും തളരുമ്പോൾ കരുത്തായും നിൽക്കുന്ന ആ വലിയ മനുഷ്യനെ ഓർക്കാതെ ഒരു കുടുംബദിനം പൂർണ്ണമാകില്ല അല്ലെ. ഒരു കുടുംബത്തിന്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഉപ്പമാരാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഉപ്പ എന്ന രണ്ടക്ഷരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സ്നേഹക്കടലിനെ പലപ്പോഴും മാപ്പിളപ്പാട്ടിന്റെ ഈണങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ആ പാട്ടുകൾക്ക് പലപ്പോഴും പ്രവാസത്തിന്റെ ഒരു മണവും ഉണ്ടാകും. നാട്ടിലെ പല വിശേഷ ദിവസങ്ങളിലും നമ്മൾ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ചിരിക്കുമ്പോൾ പ്രവാസത്തിലെ ഇടുങ്ങിയ മുറിയിലിരുന്ന് പഴയൊരു ഫോൺ കോളിൽ നമ്മുടെ സന്തോഷം കേട്ട് കണ്ണു നിറയ്ക്കുന്ന ഒരാളുണ്ടായിരുന്നു, നമ്മുടെയൊക്കെ ഉപ്പ.

താൻ അനുഭവിക്കുന്ന ചൂടും കഷ്ടപ്പാടും ഒരിക്കലും വീട്ടുകാരെ അറിയിക്കാതെ ഇവിടെ സുഖമാണ് മക്കളെ എന്ന് കള്ളം പറയുന്ന ആ വലിയ മനുഷ്യന്റെ സ്നേഹത്തിന് പകരം വെക്കാൻ ഈ ലോകത്ത് മറ്റൊന്നും തന്നെ ഉണ്ടാവില്ല അല്ലെ. മക്കളുടെ കല്യാണത്തിനും പഠനത്തിനും വേണ്ടി കടൽ കടന്ന ആ മനുഷ്യൻ തിരികെ നാട്ടിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും വാർദ്ധക്യം ആ ശരീരത്തെ തളർത്തിയിട്ടുണ്ടാകും. എങ്കിലും തന്റെ മക്കൾ ജീവിതത്തിൽ ഉന്നതിയിൽ നിൽക്കുന്നത് കാണുമ്പോഴാണ് ആ പിതാവിന്റെ പ്രവാസം സഫലമാകുന്നത്. നമ്മുടെ ഉപ്പമാർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ നമുക്ക് കഴിയണം അല്ലെ. അപ്പൊ എല്ലാ ഉപ്പമാർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അറബ് നാട്ടിൽ ലകലയെങ്ങാണ്ടിരിക്കും ബാപ്പയെ അറിയാൻ എന്ന ഗാനം കേട്ടാലോ. കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

യുഗ്മഗാനങ്ങൾക്ക് മാപ്പിളപ്പാട്ടില് വലിയ പ്രസക്തി ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ ആ സമയത്ത് യുഗ്മഗാന ശൈലിക്ക് മാപ്പിളപ്പാട്ടിൽ തുടക്കം കുറിച്ചത് പീർക്കയാണ്, പീർ മുഹമ്മദ്. മുൻചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. പീർ മുഹമ്മദ് ശൈലജ, പീർ മുഹമ്മദ് സിബല്ല, പീർ മുഹമ്മദ് രഞ്ജിനി, ഈ കൂട്ടുകെട്ടൊക്കെ ഒരു കാലത്ത് മാപ്പിളപ്പാട്ട് ആസ്വാദകരുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചതാണ്. ഇപ്പോഴും പീർ മുഹമ്മദ് എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് വെച്ച ശൈലജയെയും സിബല്ലയെയും ഒക്കെ ആളുകൾ പറയുന്നതിന് കാരണം അന്ന് ലഭിച്ച വലിയൊരു സ്വീകാര്യത തന്നെയാണ്. അതോടൊപ്പം തന്നെ നിരവധി പ്രശസ്തരായ മാപ്പിളപ്പാട്ട് കവികളുടെ പാട്ടുകൾ പാടാനും പീർ മുഹമ്മദിന് സാധിച്ചിട്ടുണ്ട്. പി ടി അബ്ദുറഹ്മാൻ, സി എച്ച് വെള്ളിക്കുളങ്ങര, അസീസ് കൊറാട്ട്, ഒ അബൂമാഷ് തുടങ്ങിയ പാട്ടെഴുത്തുകാരെ കൊണ്ട് പാട്ടെഴുതിക്കാൻ പീർ മുഹമ്മദിന് കഴിഞ്ഞിരുന്നു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകരായ എ ടി ഉമ്മർക്കയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് വലിയ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആ ഗാനങ്ങളാണ് അഴകേറുന്നോളെ വാ, കാഫു മല കണ്ട പൂങ്കാറ്റെ തുടങ്ങിയ പാട്ടുകൾ. എ ടി ഉമ്മർക്കയുടെ ശിക്ഷണത്തിലും സംഗീത സംവിധാനത്തിലും ഒരുപാട് പാട്ടുകൾ പാടാൻ പീർ മുഹമ്മദിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായാണ് അദ്ദേഹം കരുതിയിരുന്നത്. കാഫു മല കണ്ട പൂങ്കാറ്റ് എന്ന ഹിറ്റ് ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

1950s മലയാള സിനിമാ സംഗീത സംവിധാന ലോകത്തെ ഏറ്റവും തിരക്കേറിയ സംഗീത സംവിധായകൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അല്ലെ. MS ബാബുരാജ് ബാബുക്ക. മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. 1970s ഒരുപാട് പുതുമുഖ സംഗീത സംവിധായകർ വന്നതോടുകൂടിയിട്ടാണ് ചലച്ചിത്ര മേഖലയില് ബാബുക്ക സജീവമല്ലാതാകുന്നത്. അതോടുകൂടിയിട്ടാണ് മാപ്പിള പാട്ടുകൾക്ക് സംഗീതം കൊടുക്കുന്നതിലേക്ക് ബാബുക്ക കൂടുതൽ ശ്രദ്ധ തിരിക്കുന്നത്. അദ്ദേഹം കോഴിക്കോട്ടെ മാപ്പിളപ്പാട്ട് ട്രൂപ്പുകളുടെ ഭാഗമായിട്ട് പിന്നീട് മാറുകയായിരുന്നു. ഇല്ലാ ദുനിയ

ബാബുക്കയുടെ ശബ്ദത്തിലാണ് നമ്മളിപ്പോ ഈ ഒരു പാട്ട് കേട്ടത്. ഈ ഒരു ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ബാബുക്കയും അതോടൊപ്പം തന്നെ ഈ ഒരു പാട്ട് എഴുതിയിട്ടുള്ളത് കെ ടി മുഹമ്മദും ഒറിജിനൽ ആയിട്ട് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത് സി എ അബൂബക്കറുമാണ്. അതുപോലെ തന്നെ ബാബുക്ക ചിട്ടപ്പെടുത്തിയ മറ്റൊരു ഹിറ്റ് പാട്ടാണ് വിശ്വപ്രപഞ്ചത്തിനാകെ റസൂലെ എന്ന് തുടങ്ങുന്ന ഗാനം. ബാബുക്കയുടെയും ഫസീലാത്തയുടെയും ശബ്ദത്തിലാണ് ഈ ഒരു പാട്ട് വന്നിട്ടുള്ളത്. ആ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
1: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ, ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്.
0: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
1: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരും.
0: മഴസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

ഗാനസഖി, ഒരു പുഷ്പം മാത്രമേ കദളിവാഴ കയ്യിലിരുന്ന് ഒരു കൊട്ട പൊന്നുണ്ടല്ലോ, സുറുമ എഴുതിയ മിഴികളെ, അറബിക്കടലൊരു മണവാളൻ തുടങ്ങി ഒരു പിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച MS ബാബുരാജ്. അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ട് യാത്രയെക്കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പാട്ടുകളിൽ പലതും നമ്മുടെ മാപ്പിളപ്പാട്ട് ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗാനങ്ങളാണല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാബുക്കയുടെ ഒരു പ്രത്യേകതയായിരുന്നു, തന്റേതായിട്ടുള്ള ഒരു ശൈലിയിലാണ് അദ്ദേഹം പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തുന്നത്. മാപ്പിളപ്പാട്ട് പോലെ തനിക്ക് പരിചിതമായിരുന്ന തദ്ദേശീയ തനത് സംഗീത രൂപങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഓരോ പാട്ടും സിനിമയിലേക്ക് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ബാബുക്കയുടെ എല്ലാ പാട്ടുകളോടും നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടക്കൂടുതൽ ഉണ്ടായിരിക്കും അല്ലേ. എങ്കിലും പെട്ടെന്ന് ഇപ്പൊ എന്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ പെട്ടെന്ന് തോന്നുന്ന ഒരു പാട്ട് സുറുമ എഴുതിയ മിഴികൾ എന്ന ഗാനമാണ്. ഖദീജ എന്ന സിനിമയിലെ ദാസേട്ടൻ പാടിയൊരു പാട്ട്, MS ബാബുരാജിന്റെ സംഗീതം, യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ. കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

മുഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്, എം എസ് ബാബുരാജ്. ബാബുക്കയെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും ഹിന്ദുസ്ഥാനി സംഗീതത്തെ പറ്റി പറയേണ്ടി വരും. ആ ഹിന്ദുസ്ഥാനി സംഗീതവും മാപ്പിളപ്പാട്ടുമായിട്ട് കുറച്ച് ബന്ധങ്ങളുണ്ട്. അവിടേക്ക് ബാബുക്കയോടൊപ്പം തന്നെ ഗായകനായിട്ടുള്ള എ വി മുഹമ്മദിനെ ഓർക്കേണ്ടതുണ്ട്. ആ ഒരു ചരിത്രം ഇങ്ങനെയായിരുന്നു. 1944 തന്റെ ജന്മനാടായിരുന്ന തിരൂരങ്ങാടിയിൽ നടന്ന ഒരു ഗാനമേള പരിപാടിക്കിടെയാണ് ബാബുക്ക അവിചാരിതമായിട്ട് മുഹമ്മദിന്റെ ഗാനം കേൾക്കാനിട വരുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിന് ആ ഒരു പാട്ട് അതിയായി ഇഷ്ടപ്പെടുകയും അവിടം തൊട്ട് ആ ഒരു യുവാവിനെ, എ വി മുഹമ്മദിനെ, ബാബുക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകി വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ഒരു പരമ്പരാഗതമായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ച എ വി മുഹമ്മദിന് കുടുംബപരമായിട്ട് ഒരുപാട് ബാധ്യതകളും കാരണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഗായകനാവുക എന്ന കാര്യം വളരെ വിദൂരമായിട്ടുള്ളൊരു സ്വപ്നമായിരുന്നു കേട്ടോ. ഒരു റെസ്റ്റോറന്റില് ജോലി കിട്ടിയതിന്റെ ഭാഗമായിട്ട് കർണാടകയിലെ ഷിമോഗയിലേക്ക് കുടിയേറിയപ്പോഴും സംഗീതത്തെ അദ്ദേഹം ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാനി സിനിമാ ഗാനങ്ങൾ, പ്രത്യേകിച്ച് മുഹമ്മദ് റഫിയുടെയും തലത് മഹമ്മൂദിന്റെയും മുകേഷിന്റെയും ഒക്കെ ആലാപനങ്ങൾ നിത്യേന അദ്ദേഹം കേൾക്കുമായിരുന്നു. അവിടെ ഷിമോഗയില് കൂട്ടുകാരുടെ ഒത്തുചേരലുകളിൽ പലപ്പോഴും എ വി മുഹമ്മദ് പാടാറുണ്ടായിരുന്നു. അവിടെ നിന്നുമുള്ള എ വി മുഹമ്മദിന്റെ ആ ഒരു പാട്ടുയാത്രയിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് മനോഹരമായൊരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കൂടെയുള്ളത്. ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂട്.

0: നമസ്കാരം, ഞാൻ സുമിത് സന്തോഷ്.
1: യു ആർ ലിസണിംഗ് ടു റേഡിയോ
0: സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million reals.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 real balance growth നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 rialo അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
5: വിവരങ്ങൾക്കായി visit cbq.qa.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunu.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ മാപ്പിളപ്പാട്ട് കൈവഴികളെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞു വന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ആ ഒരു സമയത്ത് ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്വീകാര്യതയെ തുടർന്നാണ് എ വി മുഹമ്മദ് ആ ഒരു ശൈലിയിൽ മാപ്പിളപ്പാട്ടുകൾ പാടാനായിട്ട് തുടങ്ങുന്നത്. എ വി മുഹമ്മദിന്റെ അടുത്ത കൂട്ടുകാരനായിരുന്ന കെ ടി മുഹമ്മദാണ് ഗാനങ്ങൾ മിക്കതിന്റെയും രചന നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. സംഗീതം ചിട്ടപ്പെടുത്തുമ്പോൾ കെ ടി ഹാർമോണിയത്തിന്റെ എതിർവശത്തിരിക്കുകയും എ വി ഈണം മൂളി മിനിറ്റുകൾക്കകം വരികൾ തയ്യാറാക്കുകയും ചെയ്യുമായിരുന്നു. ഇത്തരത്തില് പാതി ചിട്ടപ്പെടുത്തിയ വരികളും ഈണവുമായിട്ട് എ വി മദ്രാസില് ബാബുക്കയുടെ അടുത്തേക്ക് പോകും, എം എസ് ബാബുരാജിന്റെ അടുത്തേക്ക്. മലയാള സിനിമാ സംഗീത സംവിധാനത്തിന്റെ തിരക്കുകൾക്കിടയിലും ബാബുരാജ് എ വി മുഹമ്മദിനൊപ്പം ഇരിക്കാൻ സമയം കണ്ടെത്തി അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ഗാനങ്ങൾക്ക് പുതിയ ശബ്ദവിന്യാസവും താളവും ഒക്കെ നൽകുകയും ചെയ്യുമായിരുന്നു. ബാബുരാജിന്റെ കൂട്ടിച്ചേർക്കലുകൾ കൂടിയാവുമ്പോൾ ഈയൊരു പാട്ടിന്റെ ഈണത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും അത് തീർത്തും പുതിയൊരു ഈണമായിട്ട് മാറുകയും ചെയ്യുന്നതൊക്കെ പതിവായിട്ട് മാറി. ഇതിൽ ചില പാട്ടുകൾ മദ്രാസിലെ എച്ച് എം വി ഗ്രാമഫോൺ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ എം എസ് ബാബുക്ക് തന്നെ ചെയ്തു കൊടുക്കുമായിരുന്നു കേട്ടോ. അതിനുശേഷമുള്ള പാട്ടുയാത്രയിലേക്ക് നമുക്ക് പോകാം. മനോഹരമായിട്ടുള്ളൊരു ഗാനത്തിന് ശേഷം ഇത് റേഡിയോസിനോ കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
4: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ. ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്.
3: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
4: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരും.
3: മഴസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

മനുഷ്യുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. എം എസ് ബാബുരാജ് എ വി മുഹമ്മദ് കൂട്ടുകെട്ടിൽ പിറന്ന ഒരുപാട് മാപ്പിളപ്പാട്ടുകളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഷനൽ ഖത്തറിലൂടെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്ത് തന്നെ നന്നായിട്ട് പാട്ടുപാടാൻ അറിയുന്ന, അഭിനയിക്കാൻ അറിയുന്ന, നൃത്തം ചെയ്യാൻ കഴിവുള്ള ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിൽ പലരും അങ്ങനെയുള്ളവരായിരിക്കാം. പക്ഷേ നമുക്ക് വേണ്ടത്ര ഒരു അംഗീകാരം ലഭിക്കാതെ വരിക, അവസരം കിട്ടാതെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. പക്ഷെ ചില സമയത്തെങ്കിലും നമ്മൾ നിരാശപ്പെട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ടല്ലേ. പക്ഷേ ബാബുക്കയുടെയും എ വി മുഹമ്മദിന്റെയും ഒക്കെ ജീവിതം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് വേണം പറയാനായിട്ടുള്ളത്. കാരണം അന്നത്തെ മലയാള ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും അറിയപ്പെട്ടിരുന്ന സംഗീത സംവിധായകരിൽ ഒരാളായിരുന്നു എം എസ് ബാബുരാജ് കേട്ടോ. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു അവാർഡ് പോലും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം എ വി മുഹമ്മദിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷനുകൾ അക്കാലത്ത് എ വി മുഹമ്മദിന്റെ പാട്ടുകൾ നിരന്തരം പ്രക്ഷേപണം ചെയ്യുമായിരുന്നെങ്കിലും നിരവധി ഓഡീഷൻ ട്രയലുകളിൽ പങ്കെടുത്തിട്ടും ഓൾ ഇന്ത്യ റേഡിയോയിൽ പാടാനായിട്ട് എ വി മുഹമ്മദിന് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബാബുക്കയും എ വി മുഹമ്മദിന്റെയും ഒക്കെ പാട്ടുകൾ നമ്മൾ പാടി നടക്കുന്നുണ്ട്, അവരെയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്, ഇന്നെന്താ റേഡിയോയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് നമ്മൾ എത്രത്തോളം ഒരു കാര്യം ആഗ്രഹിക്കുന്നുവോ, എത്രത്തോളം അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുവോ, ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഫലം ഉണ്ടാകും, അതിനൊരു വിജയം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പുതിയ കലാകാരന്മാരെ വളർത്തിക്കൊണ്ട് വരുന്ന സംഗീതരാവുകൾ ഇന്നും പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇതിഹാസ ഗായകരെ ഓർക്കുന്നതിന് വേണ്ടിയിട്ട് വർഷാവർഷം സംഘടിപ്പിച്ചു പോരുന്ന റഫി നൈറ്റ് പോലെയും ബാബുരാജ് നൈറ്റ് പോലെയും ഒക്കെയുള്ള പരിപാടികളൊക്കെ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇഷൽ ഖത്തറി വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത വെള്ളിയാഴ്ച 12 മണിയാവുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Hi everyone, this is Bharat here.
3: You are listening to Radio Suno.
2: Radio Suno 91.7 KTKT

0: 7 FM.
1: கேட்டு கேட்டு கூட்டு கூடாம்.

0: വചനങ്ങളിലൂടെ.
1: പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത്, അയാൾക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
6: എനിക്കറിയാം എന്താ വരുമെന്ന്.
7: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
5: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. Shopping ini koodal sukagaram. Carrefour Villaggio store ippol pudhiya lookil.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വില്ലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വില്ലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: Radio Sinem. Radio Sinem. 91.7 FM. Qatar's favorite radio station. The big biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
1: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ. ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്.
0: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
1: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരും.
0: മഴസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: കുട്ടികളുടെ ലോകത്തെ വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായ ഒരു അച്ഛനും മകളും അബിൻ മൈക്കിളും ഹന്ന റോസും.
5: ചെറിയൊരു കുട്ടിയാണെങ്കിലും അവർ ഇൻഡിവിജ്വൽ തന്നെയാ. അപ്പൊ അവരെ പരിഗണിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന തോന്നിടത്തുണ്ടല്ലോ, അവർ കൂടുതൽ ഉത്തരവാദിത്തോടെ പെരുമാറുവേ.
0: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു പേരന്റിംഗ് കോച്ച് അബിൻ മൈക്കിൾ.
6: ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഏറ്റവും നല്ലത്. പിന്നെ ഒരു അടുക്കും ചിത്രയൊക്കെ വരാനൊക്കെ വളരെ നല്ല ഒരു സംഭവമാണ് ഈ ബുക്കുകൾ പിള്ളേർക്ക് ചെറുപ്പത്തിലേ കൊടുക്കുന്നത്.
2: കേൾക്കൂ സ്മാർട്ട് ടോക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 8 മുതൽ നിസയ്ക്കൊപ്പം, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മുതൽ.
0: Brought to you by
7: Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop.
8: Just feel like you're home.
0: In association with
9: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: happiness frequency. Now, available on Vodafone Shoof app. ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി visit cbq.qa.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: അനിയൻ ഉണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
1: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്നോ മോനെ?
2: നമസ്കാരം, ഞാൻ നന്ദു.
3: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.
2: റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Radio station. ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Hi, this is Gautam Vasudev Menon.
2: You're listening to
1: Radio Sunu 91.7, and this is Qatar's favorite radio station.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
4: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
3: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
4: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
3: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
7: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
8: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: മില്യൺ കണക്കിന്.
1: മില്യണോ?
0: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം കൊമേഴ്ഷ്യൽ ബാഗ് ഒരുക്കിയിരിക്കുന്നു. സിബി 2026 മില്യൺ റിയാൽ ഡ്രീം നേടാം. ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി visit cbq.qa.

0: ஹாப்பினஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடா.
2: ஸ்கோர் போர்டு, an exclusive sports roundup show.
3: ഹലോ ഹായ്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടെ ഒരു ഉഗ്രൻ യാത്ര കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. കൂടെ ഞാൻ അച്ചാണ്. എന്തായാലും സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങൾ കൂടുതലാണ്. ലാലിഗയിൽ ചാമ്പ്യന്മാരായിട്ട് ബാർസലോണ എത്തുന്നു. അസേ റയൽ മാഡ്രിഡ് ഫാൻ അത് പറയുമ്പോൾ ഒരു സങ്കടമുണ്ട്. പക്ഷേ ബാർസലോണ ഈ തവണ കിരീടം നേടുമ്പോൾ റയൽ ഫാൻസിന് പോലും ഉറപ്പുള്ളൊരു കാര്യമായിരുന്നു. റയലിന്റെ കൈകളിലേക്ക് ഈ സംഭവം എത്താൻ വേണ്ടിയിട്ട് പോകുന്നില്ല. സോ ബാർസലോണയുടെ ഈ ഒരു വിജയത്തിന് കൺഗ്രാജുലേഷൻസ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് അവിടെ നടക്കണേ, എങ്ങനെയൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കണേ, കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓറഞ്ച് ക്യാപ്പിന് വേണ്ടിയിട്ടും പർപ്പിൾ ക്യാപ്പിന് വേണ്ടിയിട്ടും ബാറ്റ്സ്മാൻമാരും ബോളർമാരും തല്ലുകൂടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പോയിന്റ് ടേബിളിലെ തലപ്പത്തുള്ള സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഓരോ ടീമുകളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കിടിലം പ്രകടനങ്ങളാണ് ഓരോ ദിവസങ്ങൾ കൂടുന്തോറും വന്നുകൊണ്ടേയിരിക്കുന്നത്. എല്ലാ മാച്ചുകളും ഉഷാറായിട്ട് പോകുന്നു. ആദ്യ മത്സരങ്ങൾ ജയിച്ച ടീമുകൾ അവസാന മത്സരങ്ങൾ തോൽക്കുന്നു. ആദ്യ മത്സരങ്ങൾ തോറ്റ ടീമുകൾ അവസാന മത്സരങ്ങൾ ജയിക്കുന്നു. സസ്പെൻസ് ത്രില്ലർ പോരാട്ടങ്ങളിൽ പ്ലേ ഓഫ് സാധ്യതകളൊക്കെ ആയിട്ട് ഓരോ ടീമുകളും മുന്നോട്ട് പോകുമ്പോൾ ഈ സീസൺ കൊള്ളാം, ഈ സീസൺ പോലെ ഇത്രമാത്രം ആവേശം നൽകിയിട്ടുള്ള സീസണുകൾ കുറവാണ്. എല്ലാ സീസണുകളിലും ആവേശം ഉണ്ടെങ്കിലും ഇത്രയും മത്സരങ്ങൾ, ഒരു ടീമിന് രണ്ടോ മൂന്നോ മാത്രം മത്സരങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ, ഒരു മത്സരമൊക്കെ ബാക്കി നിൽക്കുമ്പോൾ പോലും പ്ലേ ഓഫ് സ്പോട്ടിലേക്ക് നാല് ടീമുകളുടെ കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം കിട്ടാതെ പോകുന്നതും രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഗുജറാത്തും ആർ സി ബി ഒക്കെ ഏറെക്കുറെ ഉറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. സ്പോർട്സ് ലോകത്തെ രസകരമായിട്ടുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഏ ടു സെഡ് കാര്യങ്ങളും കഥകളും ഒക്കെ ആയിട്ട് നമുക്കൊന്നിച്ച് സ്പോർട്സ് ലോകത്തുള്ള റൈഡ് തുടങ്ങിയാലോ. കൂടെ ഞാൻ അച്ചു ആണ്. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa. മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.
0: കുട്ടികളുടെ ലോകത്തെ വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായ ഒരു അച്ഛനും മകളും അബിൻ മൈക്കിളും ഹന്ന റോസും.
2: ചെറിയൊരു കുട്ടിയാണെങ്കിലും അവർ ഇൻഡിവിജ്വൽ തന്നെയാണ്. അപ്പൊ അവര് പരിഗണിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന തോന്നിടത്തുണ്ടല്ലോ, അവർ കൂടുതൽ ഉത്തരവാദിത്തോടെ പെരുമാറുവേ.
0: സ്മാർട്ടോക്കിൽ അതിഥിയായി എത്തുന്നു പേരന്റിംഗ് കോച്ച് അബിൻ മൈക്കിൾ.
3: ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഏറ്റവും നല്ലത്. പിന്നെ ഒരു അടുക്കും ചിട്ടയൊക്കെ വരാനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഈ ബുക്കുകൾ പിള്ളേർക്ക് ചെറുപ്പത്തിലേ കൊടുക്കുന്നത്.
4: കേൾക്കൂ സ്മാർട്ട് ടോക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ നിസയ്ക്കൊപ്പം, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ.
5: Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
0: like you're home. In association with
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: Hi, this is Prithviraj. കളിക്കുമ്പോ ഇറങ്ങി കളിച്ചതന്നാ സാറേ ശീലം.
9: You are listening to Radio Suno.
8: കേട്ട് കേട്ട് കൂട്ടുകൂടാ.
10: സ്കോർ ബോർഡ്, an exclusive sports roundup show.
11: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കൂടെ ഞാൻ അച്ചുവാണ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണേ? പോയിന്റ് ടേബിളിന്റെ കാര്യത്തിൽ ഇപ്പൊ എല്ലാ ദിവസവും ഇത് തന്നെയാണ് IPL പറയാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് മത്സരങ്ങൾ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കഥകൾ പറയുമ്പോൾ ഏറ്റവും കഷ്ടകാലം പിടിച്ച ടീം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. പ്രകടനങ്ങൾ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് കരകയറാൻ വേണ്ടിയിട്ട് വരുന്ന അതേ സമയത്ത് തന്നെ ഈ ടീമിനെ കാത്തിരിക്കുന്നത് ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല, പരിക്കുകൾ. ഇത്ര മാത്രം വെല്ലുവിളിയായിട്ടുള്ള ഒരു ടീം IPL ഏതെങ്കിലുമൊക്കെ സീസണിൽ ഉണ്ടായിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും മാറിയും തിരിഞ്ഞും വരാറുണ്ട്. പക്ഷേ ഈ സീസണിൽ ബാക്ക് ടു ബാക്ക് പ്രശ്നങ്ങളുമായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അവർക്കൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അവരുടെ ഡെത്ത് ഓവറുകളിലെ തുറപ്പ് ചീട്ട്, അതുപോലെ തന്നെ ബാറ്റിംഗിൽ പലപ്പോഴും നിർണായകമാകുന്ന പേര് സാക്ഷാൽ ജാമി ഓവർട്ടൺ കൂടി പരിക്കിന്റെ പിടിയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം കൂടി നാട്ടിലേക്ക് തിരികെ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ അവരുടെ തലയായ സാക്ഷാൽ MST പരിക്ക് കാരണം മത്സരങ്ങളുടെ ഭാഗം ഇതുവരെ ആയിട്ടില്ല. അതുപോലെ തന്നെ ടോപ്പ് ഓർഡറിൽ പവർ പ്ലേയിൽ ഇത്രമാത്രം അഗ്രസീവായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആയുഷ് മേത്ര ടീമിന്റെ ഭാഗമാകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഒന്ന് രക്ഷപ്പെട്ടു വരുന്ന സമയത്താണ് ഖലീൽ അഹമ്മദ്, അതിന് തൊട്ട് മുമ്പ് പരിക്ക് വന്ന് പുറത്തു പോകുന്നു. അങ്ങനെ പല ആളുകളും ആ ഒരു സങ്കടത്തിന്റെ നിഴലിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈമാണ്. ചേട്ടാ എന്ത് കഷ്ടമല്ലേ, ഒരു ടീം ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ ആ ടീമിൽ പരിക്ക് വരുന്നത് അതൊരു ഡാർക്ക് മോഡാണ്. ടീം ഒന്ന് ബിൽഡ് ചെയ്ത് വരുമ്പം പരിക്കുകൾ ഏതൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളവും വലിയ വെല്ലുവിളികളാണ്. ആ വെല്ലുവിളി ഫേസിലൂടെയാണ് നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഈ വെല്ലുവിളികൾക്കിടയിലും ചെന്നൈ ഫാൻസ് പറയുന്നുണ്ടാവും, ഈ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് പ്ലേ ഓഫിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ സജീവമായിട്ട് നിൽക്കും, പ്ലേ ഓഫിൽ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സീറ്റ് എടുത്തിട്ടോ അത് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. മുംബൈ ഫാൻസ് നേരെ തിരിച്ചു പറയുന്നുണ്ടാവും, ചെന്നൈ നിങ്ങൾ പ്ലേ ഓഫിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടീമുകളും നേരിടാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ശക്തമായ വെല്ലുവിളിയാണത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ കഥകളും കാര്യങ്ങളൊക്കെ. ചെന്നൈക്ക് വീണ്ടും പരിക്ക് പ്രശ്നമാകുകയാണ്. ഈ പരിക്കം കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് അടുത്ത വെല്ലുവിളിയായി വരുന്നത് ജാമി ഓവർട്ടണിന്റെ അസാന്നിധ്യം കൂടിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. ചെന്നൈ ഫാൻസ്, ഈ ഒരു പരിക്ക് നിങ്ങൾക്ക് പണിയാവോ? ഒന്ന് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കണ്ട. കൂടെ ഞാൻ അച്ചു, ഇത് റേഡിയോ സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.
5: റേഡിയോ സുനോ.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. വമ്പൻ ആവേശമായിട്ട് ഓരോ ടൂർണമെന്റുകളും നമ്മുടെ അരികിൽ ഇങ്ങനെ റെഡി മണിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ നേരെ ഹോക്കിയിലേക്ക് പോവാണ്. ഹോക്കിയിൽ ദാ ഒരു സെൽഫ് ഗോളിലേക്കാണോ വഴിയൊരുങ്ങുന്നത്? ഹോക്കി ഇന്ത്യയും ഒരു വലിയ വിവാദ പ്രസ്താവന നേരിടുകയാണ്. ഈ ഒരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് മലയാളികളുടെ അഭിമാനമായിട്ടുള്ള ഒരു താരം തന്നെയാണ്, പി ആർ ശ്രീജേഷ്. ഇന്ത്യൻ ഹോക്കിയുടെ ശക്തനായ വിശ്വസ്തനായിട്ടുള്ള ആ ഒരു കാവൽക്കാരൻ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം നിലവിൽ ഇന്ത്യയുടെ ഹോക്കി ജൂനിയർ ടീമിന്റെ പരിശീലകനായിരുന്നു. ഈ ഒരു പരിശീലക സ്ഥാനത്തേക്ക് യാതൊരുവിധ അറിയിപ്പുകളും ഇല്ലാതെ തന്നെ പുറത്താക്കിയിരിക്കുന്നു. ഒരു വിദേശ പരിശീലകന് അവസരം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തന്നെ പുറത്താക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു വലിയ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എടുത്തു പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ അതായത് അദ്ദേഹത്തിന്റെ കീഴിൽ ടീം 5 ടൂർണമെന്റുകളിലാണ് പങ്കെടുത്തത്. ഈ 5 ടൂർണമെന്റുകളിലും പോഡിയം ഫിനിഷ് നടത്തിയിട്ടുള്ള ഒരു ടീം, അതുപോലെ ഹോക്കി ജൂനിയർ വേൾഡ് കപ്പിൽ വെങ്കല മെഡൽ നേടിയിട്ടുള്ള ഒരു ടീം, ഏറ്റവും മികച്ച പ്രകടനത്തോടുകൂടി പല താരങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ സീനിയർ ടീമിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീം, ഈ ഒരു ടീമിനെ മികച്ച പ്രകടനം കൊണ്ട് ഒരു പരിശീലകനെ മാറ്റുന്നത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഇതിന് മറുപടിയായിട്ട് ഇപ്പം ഹോക്കി ഇന്ത്യ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തരത്തിലും അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രാക്ട് 2025 ഡിസംബറിൽ തീർന്നു. അത് കഴിഞ്ഞ് കൃത്യമായ പ്രോട്ടോകോൾ വഴിയാണ് അടുത്ത പരിശീലകനെ നിയമിക്കുന്നത്. അദ്ദേഹത്തെ പുറത്താക്കിയതല്ല എന്നുള്ളൊരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ വലിയ രീതിയിൽ ഹോക്കി മേഖലയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പി ആർ ശ്രീജേഷ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു കുറിപ്പ്. എന്തായാലും ഇതിൻ്റെ വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും. ശ്രീജേഷ് എന്ന് പറയുന്ന പേര് എന്നും ഹോക്കിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. കേരളത്തിൽ വെച്ചും അദ്ദേഹം ഓരോ ഇന്റർവ്യൂകളിലും പറയുന്നത് പോലെ തന്നെ, ഞാൻ ശ്വസിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം ഹോക്കിയിലാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരാൾ ഹോക്കിയിൽ ഇന്ത്യയുടെ ഒരു പ്രധാന റോളിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. അതിനൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ് കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിൽ ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
1: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ. ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്റ്റ്.
0: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
1: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരൂ.
0: മഴസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
2: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: കുട്ടികളുടെ ലോകത്തെ വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായ ഒരു അച്ഛനും മകളും അബിൻ മൈക്കിളും ഹന്ന റോസും.
6: ചെറിയൊരു കുട്ടിയാണെങ്കിലും അവർ ഇൻഡിവിജ്വൽ തന്നെയാ. അപ്പൊ അവര് പരിഗണിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന തോന്നിടത്തുണ്ടല്ലോ, അവർ കൂടുതൽ ഉത്തരവാദിത്തോടെ പെരുമാറുവേ.
0: സ്മാർട്ടോക്കിൽ അതിഥിയായി എത്തുന്നു പേരന്റിംഗ് കോച്ച് അബിൻ മൈക്കിൾ.
7: ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഏറ്റവും നല്ലത്. പിന്നെ ഒരു അടുക്കും ചിട്ടയൊക്കെ വരാനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഈ ബുക്കുകൾ പിള്ളേർക്ക് ചെറുപ്പത്തിലേ കൊടുക്കുന്നത്.
8: കേൾക്കൂ സ്മാർട്ട് ടോക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ നിസയ്ക്കൊപ്പം, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ.
9: Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
0: like you're home. In association with
10: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
11: This is your playback singer Naveen Madhav.
12: You are listening to
11: Radio Sonora 91.7. Kettu kettu kuttu poda.
13: Scoreboard, an exclusive sports roundup show.
14: പൊതുവേ ഗോസിപ്പുകൾക്ക് നമ്മുടെ സ്കോർ ബോർഡിൽ വലിയ സ്ഥാനമൊന്നുമില്ല. എന്നാലും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് വൃത്തങ്ങളിൽ വലിയ രീതിയിൽ കറങ്ങി നടക്കുന്ന ഒരു കാര്യം പറഞ്ഞില്ലെങ്കിലേ ശരിയാവോ? ശരിയാകത്തുമില്ല. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. നേരെ പോകുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിലവിൽ നടക്കുന്ന ഒരു വലിയ കാര്യമാണ്. അതായത് IPL മുംബൈ ഇന്ത്യൻസ് ടീമിൻ്റെ ക്യാപ്റ്റനായ പേര് ഹാർദിക് പാണ്ഡ്യ. 2023 ഹാർദിക്ക് മുംബൈയുടെ ക്യാപ്റ്റൻ ആകുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. രോഹിത് ശർമ്മയിൽ നിന്ന് ക്യാപ്റ്റൻസി കൊടുത്തതിനെതിരെ ശക്തമായ രോക്ഷ പ്രകടനങ്ങൾ പലയിടങ്ങളിലും നമ്മൾ കണ്ടതാണ്. ഈ രോക്ഷ പ്രകടനങ്ങൾക്കെല്ലാം പിന്നാലെ ഹാർദിക്കിന് ഒരു മികച്ച രീതിയിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞില്ല. പക്ഷേ ഈ രോക്ഷ പ്രകടനങ്ങളിൽ നിന്ന് അതേ വാങ്കഡേ സ്റ്റേഡിയത്തിൽ വലിയ രീതിയിൽ കയ്യടികൾ നേടാൻ ഹാർദിക്കിന് T20 വേൾഡ് കപ്പ് വിജയത്തിന് പിന്നാലെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സീസണിലും ഹാർദിക്കിന്റെ പ്രകടനങ്ങളും അതുപോലെ ടീമിനെ നയിച്ച രീതികളിലും ഒക്കെ വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ടീമിൽ 2 ചേരികളുണ്ടെന്നും, അതായത് ഒന്ന് രോഹിത് ശർമ്മയോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പും ഹാർദിക്കോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പും. ഇത് കാരണം വലിയ രീതിയിൽ ടീമിലെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ടെന്നും ആരും വലിയ രീതിയിൽ എഫേർട്സുകൾ എടുക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രസ്താവനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ ടീമിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കുറച്ച് മത്സരങ്ങളിൽ ഭാഗമാകുന്നില്ല. അതിനിടയിൽ തന്നെ പുതിയ ഗോസിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാർദിക് പാണ്ഡ്യ CSK-യിലേക്കാണോ എന്നുള്ളൊരു സംശയം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ മുംബൈയും CSK-യും തമ്മിൽ കുറച്ച് താരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് സംഭവിച്ചത് അല്ലെങ്കിൽ ഇതിനകത്ത് ഏതൊക്കെ രീതിയിലാണ് ആ ഒരു അതിനുള്ള സാധ്യതകൾ എന്നുള്ളത് ഇനി അറിയേണ്ടതാണ്. ഇനി അതിൻ്റെ റിപ്പോർട്ട്സുകളൊക്കെ കേൾക്കേണ്ടതാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പം ക്രിക്കറ്റ് വൃത്തങ്ങൾ നൽകുന്ന സാധ്യതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ശിവൻ ദുബേ ഹാർദിക് പാണ്ഡ്യ എക്സ്ചേഞ്ച് ആണ്. ശിവൻ ദുബേ ഇന്ത്യയുടെ വേൾഡ് കപ്പ് വിന്നിംഗ് പ്ലെയറാണ്. ഈ തവണ CSK-ക്ക് വേണ്ടിയിട്ട് ഗംഭീര പ്രകടനങ്ങളിലേക്ക് എത്തുന്നില്ല. പക്ഷേ ഇവരെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധ്യതകളുണ്ടെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ സാധ്യത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഋതുരാജ് ഗെയ്ക്വാദിനെ മുംബൈയിലേക്ക് വിട്ടിട്ട് ഹാർദിക്കിനെ ചെന്നൈയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസേ ഉണ്ടെന്ന് പറയുന്നു. നിലവിലെ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ എങ്ങനെ മാറ്റുമെന്നുള്ളത് അറിഞ്ഞുകൂടാ. അതുപോലെ ഓൾ ക്യാഷ് ട്രേഡിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റൂല. പൂർണ്ണമായും പണം വാങ്ങി താരങ്ങളെ ഒന്നും എക്സ്ചേഞ്ച് ചെയ്യാതെ ഉള്ളൊരു ട്രാൻസ്ഫർ. എന്തായാലും ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒഫീഷ്യലായിട്ട് വരാനുള്ളതേ ഉള്ളൂ. അത് ഉടനെ ഒന്നും വരാൻ ചാൻസും ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു താരം ഒരു ടീമിൽ നിന്ന് പോകുന്ന സമയത്തുള്ള ഒരുപാട് ഒരുപാട് വൃത്തങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കേൾക്കാറുള്ളത് പോലെ കേൾക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഈവൻ സഞ്ജു സാംസൺ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏകദേശം 2 വർഷമായിട്ട് സഞ്ജുവിന്റെ പേരിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, സഞ്ജു ചെന്നൈയിലേക്ക് പോകുന്നു ചെന്നൈയിലേക്ക് പോകുന്നു എന്നുള്ളത്. പക്ഷേ ഈ സീസണിൽ മാത്രമാണ് സഞ്ജു ചെന്നൈയിലേക്ക് പോകുന്നത്. ഇതൊക്കെ റിയൽ ആകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാമെന്ന് പറയുമ്പോൾ ഈ വാർത്തകളുടെ ഒക്കെ താഴെ ചെന്നൈ ഫാൻസ് പറയുന്നത് ഹാർദിക്കിനെ വേണ്ടെന്ന്. അതെന്താ, ഹാർദിക്ക് നമ്മുടെ ഒരു ഓൾറൗണ്ടറല്ലേ? നിങ്ങൾ ചെന്നൈ ഫാനാണോ? ആണെങ്കിൽ ഹാർദിക്കിനെ വേണ്ടെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് മെസ്സേജ് അയച്ചേക്കണേ. കൂടെ ഞാൻ അച്ചു ആണ്.

0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ

0: 26 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പർവ വില്ലേജ്.
3: കുട്ടികളുടെ ലോകത്തെ വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായ ഒരു അച്ഛനും മകളും അബിൻ മൈക്കിളും ഹന്ന റോസും.
4: ചെറിയൊരു കുട്ടിയാണെങ്കിലും അവർ ഇൻഡിവിജ്വൽ തന്നെയാ. അപ്പൊ അവരെ പരിഗണിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന തോന്നിടത്തുണ്ടല്ലോ, അവർ കൂടുതൽ ഉത്തരവാദിത്തോടെ പെരുമാറുവേ.
3: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു പേരന്റിംഗ് കോച്ച് അബിൻ മൈക്കിൾ.
5: ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഏറ്റവും നല്ലത്. പിന്നെ ഒരു അടുക്കും ചിത്രയൊക്കെ വരാനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഈ ബുക്കുകൾ പിള്ളേർക്ക് ചെറുപ്പത്തിലേ കൊടുക്കുന്നത്.
6: കേൾക്കൂ സ്മാർട്ട് ടോക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ നിസയ്ക്കൊപ്പം, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ.
7: Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
3: like you're home. In association with
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ஹாப்பினஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடா.
2: ஸ்கோர் போர்ட், an exclusive sports roundup show.
3: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. സങ്കടമുള്ള ഒരു കാര്യമാണ്, പക്ഷേ ഒരുപാട് വീഴ്ചകളിൽ നിൽക്കുകയാണ്. ഈ വീഴ്ചകളിൽ നിന്നൊക്കെ ഞങ്ങളുടെ ടീം തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എവിടേക്കാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലിഗയിലേക്കാണ്. ലാലിഗ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് ബാർസലോണ. പക്ഷേ ഒരുപാട് തകർച്ചയിൽ നിൽക്കുന്ന ഒരു ടീമിന്റെ ഒരു പതനം ഉറപ്പാക്കിയ രീതിയിലായിരുന്നു ബാർസലോണയുടെ കഴിഞ്ഞ ആഴ്ചയിൽ ആ ഒരു പ്രകടനം എന്ന് പറയുന്നത്. ഞായറാഴ്ച രാത്രി ആ ഒരു നുക്കാപ്പ് സ്റ്റേഡിയത്തിൽ നടന്ന സ്പാനിഷ് ലാലിഗ ഫുട്ബോൾ എൽ ക്ലാസിക്കോ മത്സരത്തിൽ റയൽ മാഡ്രിഡിനെ 2-0 കീഴടക്കിക്കൊണ്ടാണ് ബാർസലോണ തുടർച്ചയായിട്ടുള്ള 2 ലാലിഗയിലെ ചാമ്പ്യന്മാരായിരിക്കുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു വിജയത്തോടുകൂടി റയലിനെ തകർത്തുകൊണ്ട് തന്നെ ആ ഒരു കിരീടം സ്വന്തമാക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആവേശം ചില്ലറയൊന്നും ആയിരിക്കില്ല. 94 ശേഷമാണ് ഒരു എൽ ക്ലാസിക്കോ മത്സരം ലാലിഗ കിരീടം നിർണയിച്ചതെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രധാന താരങ്ങളില്ലാതെയായിരുന്നു രണ്ട് ടീമുകളും കളത്തിലേക്ക് ഇറങ്ങിയത്. ലാമിൻ യമാൽ, അതുപോലെ ക്യാപ്റ്റൻ റാഫിഞ്ഞ, അങ്ങനെ ഒരുപാട് അസാന്നിധ്യം ബാർസയെ സംബന്ധിച്ചുണ്ടായിരുന്നു. സൂപ്പർ താരം കിലിയൻ എംബാപ്പെ അടക്കം 7 പ്രധാന താരങ്ങളില്ലാതെയാണ് റയലു ഇറങ്ങിയത്. എന്തായാലും ഒരുപാട് പ്രധാന താരങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും മത്സരം ആവേശകരമായിരുന്നു. ആ ഒരു ആവേശകരമായിട്ടുള്ള മത്സരത്തിൽ, എൽ ക്ലാസിക്കോ മത്സരത്തിൽ, ഈ പറഞ്ഞുകൊണ്ട് 94 ശേഷം കിരീടം നിർണ്ണയിക്കുന്ന ഒരു മത്സരമായി മാറി എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. കിരീട സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ബാർസലോണ നിൽക്കുന്ന സമയത്ത് ബാർസലോണ ആൻഡ് ബാർസലോണ ഫാൻസ്, കൺഗ്രാജുലേഷൻസ്. റയൽ മാഡ്രിഡ് ഫാൻസ്, നമ്മൾ തിരിച്ചു വരും. ശക്തമായിട്ട് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ രീതിയിൽ ചില മാറ്റങ്ങളുമായിട്ട് റയൽ എന്ന് പറയുന്ന ആ ഒരു ടീമിന് തിരിച്ചു വരാൻ കഴിയട്ടെ, നമ്മുടെ ടീമിന് തിരിച്ചു വരാൻ കഴിയട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ് ഇത് സ്കോർ ബോർഡിലുള്ള യാത്രയാണ്. കൂടെ ഞാൻ അച്ചു ആണേ.

0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: The Oscar goes to A.R. Rahman.
3: Hi, this is A.R. Rahman.
4: You're listening to Radio Suno.
3: Listen to my songs on Radio Suno 91.7 FM. Kettu kettu kutkudum.
5: Scoreboard, an exclusive sports roundup show.
6: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലാലിഗയിൽ പോയായിരുന്നു, ഐ പി എല്ലിലൂടെ ഒക്കെ ഇങ്ങനെ വഴികറങ്ങി നടക്കുന്ന ഒരു ടൈമായിരുന്നു. ഫുട്ബോൾ വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അതിന്റെ തൊട്ടരികിലേക്ക് എത്തിയിരിക്കുന്നു. 2026 ഫുട്ബോൾ വേൾഡ് കപ്പിന് ഇത്ര ആവേശം കുറവുണ്ടോ ഗൈസ്? അതോ എന്റെ തോന്നലാണോ? ഓരോ സമയങ്ങളിലും ഓരോ രീതിയിലാണല്ലോ. ഗൾഫ് രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു വേൾഡ് കപ്പിലേക്ക് എത്തുന്നത്. 2022 ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ഓരോ പ്രവാസിയെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തിൽ പന്ത് തട്ടിയിട്ടുള്ള ഒരു വേൾഡ് കപ്പ് ആയിരുന്നു. ഖത്തറിൽ പന്ത് തട്ടിയിട്ടുള്ള ഒരു വേൾഡ് കപ്പ് ആയിരുന്നു. ഒരുപാട് പേർക്ക് നേരിട്ട് കണ്ടിട്ടുള്ള, നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരിക്കും. ഞാൻ മിസ് ചെയ്തിട്ടോ. എനിക്ക് ഇപ്പോഴും ഈ ഒരു പ്രവാസിയായിട്ട് നിൽക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയ സങ്കടം 2022 ഫുട്ബോൾ വേൾഡ് കപ്പിൽ ഒരു മത്സരം പോലും ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ലല്ലോ, അന്ന് ഈ ഒരു പ്രവാസി ആയിരുന്നില്ലല്ലോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് 4 കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും 4 കഴിഞ്ഞ് വീണ്ടും ആ ഒരു ഫുട്ബോൾ ഹൃദയങ്ങളിലൂടെ പന്ത് തട്ടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ 42 ടീമുകളുമായിട്ടൊരു ഫുട്ബോൾ വേൾഡ് കപ്പ് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ, വെറും ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ് നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ, ഓരോ ടീമുകളും തയ്യാറെടുക്കുന്നു, പല ടീമുകളും അനൗൺസ് ചെയ്യുന്നു, ചില വമ്പൻ പേരുകളില്ലേ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. എന്തായാലും ഈ ഒരു സീസണും ഗംഭീരമാണ്. ഇപ്പോൾ മത്സരങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ തണുപ്പൻ മട്ടുണ്ടെങ്കിലും ഓരോ മത്സരങ്ങളും തുടങ്ങുന്ന സമയത്ത് ആവേശം ഇരട്ടിയാവും. ഫുട്ബോൾ വേൾഡ് കപ്പുകളുടെ ഏറ്റവും വലിയ സൗന്ദര്യം നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോഴാണ്. കേരളത്തിലെ ഓരോ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും അത്രമാത്രം ആവേശകരമാണ്. ഓരോ സ്ഥലങ്ങളിലും വമ്പൻ ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നു, ഒരുപാട് കട്ടൗട്ടുകൾ ഉയരുന്നു, എല്ലാം കൊണ്ടും അതൊരു വൈബാണ്. എന്തായാലും വൈബോടുകൂടി ആ ഒരു വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള കളം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു കളം ഗംഭീരമാകട്ടെ, മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ടീമുകൾക്ക് കഴിയട്ടെ. ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾക്കൊടുവിൽ വേൾഡ് കപ്പിൽ ഇത്തവണ ആര് തൂക്കുമായിരിക്കും ആ ഒരു കപ്പ്? ഒരുപാട് പ്രതീക്ഷകൾ പല ടീമുകൾക്കും ഉണ്ടായിരിക്കും. വമ്പൻ ടീമുകൾ അർജന്റീന കഴിഞ്ഞ സീസണിൽ കപ്പ് നേടിയവരാണ്. ഞങ്ങൾ ഈ സീസണിൽ ഞങ്ങൾ കപ്പ് നേടുമെന്ന് പറയുന്ന സമയത്ത് പോർച്ചുഗൽ ഇതുവരെ കപ്പ് നേടിയിട്ടില്ല. പക്ഷേ റൊണാൾഡോയ്ക്ക് ഒരു വമ്പൻ യാത്രയിപ്പോൾ ഞങ്ങൾക്ക് നൽകണം, ഞങ്ങൾ കപ്പ് പിടിച്ചെടുക്കുമെന്ന് പറയുന്ന സമയത്ത് ഫ്രാൻസും ജർമ്മനിയും ബ്രസീലും ഉൾപ്പെടെയുള്ള ഓരോ ടീമുകളും കളത്തിലേക്ക് ഇറങ്ങുന്നത് ആ കിരീടം എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂടിയായിരിക്കും. ഞാനിപ്പോൾ സ്പെയിൻ ഉൾപ്പെടെയുള്ള പല വമ്പന്മാരുടെയും പേര് പറഞ്ഞില്ല, അപ്പോൾ പല ആരാധകരും പറയുന്നുണ്ടായിരിക്കും അതെന്താ പറയാത്തത്, നിങ്ങൾ പറ ആരായിരിക്കും ഈ തവണ കിരീടം ചൂടാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ടീം? മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട. കൂടെ ഞാൻ അച്ചു ആണ്, റേഡിയോ സിനോയിൽ ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
1: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ, ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്റ്റ്.
0: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
1: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരൂ.
0: മഴസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
0: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: റേഡിയോ സുനോ.

0: Scoreboard, an exclusive sports roundup show.
1: വർഷം 2025, അതായത് കഴിഞ്ഞ വർഷം മെയ് മാസം 12-ാം തീയതി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ അത്രമാത്രം സന്തോഷത്തോടുകൂടി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമല്ല, ഒരുപാട് സങ്കടത്തോടുകൂടി ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. എന്താണ് ആ സങ്കടത്തിന്റെ കാരണമെന്നല്ലേ? വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഒരു 269-ാം നമ്പർ, ടെസ്റ്റ് ക്രിക്കറ്റിൽ 269-ാം നമ്പർ ക്യാപ്പ് ധരിക്കുന്ന ഒരു താരം. അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പർ 18-ാണ്. അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിന് വളരെ സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിട്ടുള്ള ഒരു ദിവസം. അതെ, സാക്ഷാൽ വിരാട് കോഹ്ലി ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ദിവസം. അതൊരു സാധാരണ വിരമിക്കൽ പോലല്ലായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിനെ, ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിനെ പുതിയ മാനങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു പേരായിരുന്നു വിരാട് കോഹ്ലിയുടെ. ഇന്ത്യയിൽ വന്ന ഏതൊരു ടീമും ജയിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട്, മുട്ടുകുത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യക്ക് പുറത്തും ലോകത്തിന്റെ ഏത് സ്ഥലങ്ങളിലേക്ക് പോയാലും എത്ര വലിയ വമ്പൻ ടീമുകളാണെങ്കിലും കൊമ്പന്മാരാണെങ്കിലും അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തി ഞങ്ങൾക്കുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടുള്ള ഒരു ടീമായിരുന്നു വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് ടീം എന്ന് പറയുന്നത്. അഗ്രഷൻ അതിന്റെ പീക്കിൽ നിന്നിട്ടുള്ള ഒരു കാലഘട്ടം, ഇന്ത്യൻ പേസ് ബൗളർമാർ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നതിൽ ഒരു തെറ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. വിരാട് കോഹ്ലിയുടെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം വേറെ ലെവലിൽ തന്നെയായിരുന്നു. ഇന്നും ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന് മുന്നോട്ടുള്ള യാത്രകളിൽ വിരാട് കോഹ്ലി നൽകുന്ന ഇൻസ്പിറേഷനും ചെറുതൊന്നും അല്ല കേട്ടോ. ആ ഒരു താരത്തിന്റെ പ്രകടനത്തിന് ഒരു വലിയ കൈയ്യടി നമുക്ക് കൊടുത്തേ പറ്റും. എന്തായാലും വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ആയിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പോഴും ആ ഒരു അസാന്നിധ്യം പൂർണ്ണമായിട്ടും ഇന്ത്യൻ ടീമിന് നികത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പലപ്പോഴും നമ്മൾ ആ ഒരു പ്ലെയറിന്റെ കൺസിസ്റ്റൻസിയിൽ കൈയടിക്കാറുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ ഒരു മോശം ഫേസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റാതെ ഓഫ് സൈഡ് ട്രാപ്പിൽ, ഫുട്ബോളിലല്ല ക്രിക്കറ്റിലെ ഓഫ് സൈഡ് ട്രാപ്പിൽ വീണു പോകുന്ന രീതിയിൽ ഓഫ് സൈഡിൽ വരുന്ന പന്തുകൾക്ക് ബാറ്റ് വെച്ച് ബാക്ക് ടു ബാക്ക് ഔട്ടാകുന്ന പ്രവണതകളൊക്കെ കണ്ടു നിൽക്കുന്ന ഒരു ടൈം കൂടിയായിരുന്നു. പക്ഷേ ഇപ്പം ടെസ്റ്റ് ക്രിക്കറ്റിലും അതുപോലെ തന്നെ ഇപ്പം ഏകദിന ക്രിക്കറ്റിലും അതുപോലെ തന്നെ T20 ഇത് RCB വേണ്ടിയിട്ടൊക്കെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വിരാട് കോഹ്ലി തിരികെ വന്നിരുന്നെങ്കിലോ എന്നുള്ളത്. കാരണം ആ ഒരു മൈൻഡ് സെറ്റ് ഭയങ്കര കിടലിനായിരുന്നു. ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ല വിരാട് കോഹ്ലിയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം കളിച്ചുകൊണ്ടേയിരുന്നത്, ഒരു റിസൾട്ട് ഉണ്ടാകണം. വെറുതെ സമനിലയ്ക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ജയോ തോൽവിയോ അതിലൊന്നും ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ. ന്യൂസിലൻഡിനെതിരായിട്ടുള്ള മത്സരത്തിന് ഇന്ത്യക്ക് സമനില പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. ഇന്ത്യ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആ മത്സരം സമനില പിടിക്കായിരുന്നു, ഇന്ത്യക്കും ന്യൂസിലൻഡിലൂടെ ആ ഒരു കപ്പ് ഷെയർ ചെയ്തെടുക്കായിരുന്നു. പക്ഷെ വിരാട് കോഹ്ലി ശ്രമിച്ചത് ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ജയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ട് കാലിടറി തോൽവിയിലേക്ക് എത്തി എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് മാത്രമാണ് ഞാൻ പറയുന്നത്. വിരാട് കോഹ്ലിയുടെ പേര് തന്നെ ഒരുപക്ഷെ പറയേണ്ടി വരും. കാരണം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മനസ്സും മൈൻഡും മാറ്റി എഴുതിയ പേരാണ് വിരാട് കോഹ്ലി എന്നുള്ളത്. ഇനിയും ഒരുപാട് കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇനി ഒരുപാടില്ല, ഇനി കുറച്ച് കഥകളും പറയാനുണ്ട്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Shopping ini kooduthal sugagaram. Carrefour Villaggio store ippol pudhiya lookil.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വില്ലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വില്ലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: Scoreboard, an exclusive sports roundup show.
5: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇവിടെ ഞാൻ അച്ചാണ്. ഒരുപാട് ആവേശത്തോടുകൂടി ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ അതാ സ്കോർ ബോർഡിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ലാലിഗയിലും ഫുട്ബോൾ വേൾഡ് കപ്പിലും ഐ പി എല്ലിലും ഒക്കെ യാത്ര ചെയ്ത് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ചാമ്പ്യൻസ് ട്രോഫിയുടെ ആ ഒരു ഫൈനൽ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഒരുപാട് കഥകളുമായിട്ട് അടുത്ത ആഴ്ച നമ്മൾ കണ്ടുമുട്ടും, കേട്ടുമുട്ടും എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ഐതിഹാസികമായിട്ടുള്ള ഒരാഴ്ചയാണ് ഐ പി എല്ലിലേക്ക് നോക്കുമ്പോൾ ആ ഒരു പ്ലേ ഓഫ് സ്പോട്ടുകളൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരാഴ്ച. ഓറഞ്ച് ക്യാപ്പും പർപ്പിൾ ക്യാപ്പും ആര് സ്വന്തമാക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാഴ്ച. ഇപ്പോൾ ഓറഞ്ച് ക്യാപ്പിൻ്റെ പർപ്പിൾ ക്യാപ്പിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കൺഫർമേഷൻ ഒരു തരത്തിലും ഒരു നിമിഷവും പറയാൻ പറ്റില്ല. ഓരോരുത്തരും ഇങ്ങനെ മാറ്റിയും തിരിച്ചും വാങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു വട്ടം ഗ്ലാസം മേടിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം വന്ന് സായി സുദർശനം മേടിച്ചുകൊണ്ട് പോകും. പിന്നെ വിരാട് കോഹ്ലി പറയും എൻ്റെ കയ്യിൽ തന്നേക്കാം, അഭിഷേക് ശർമ്മ വെറുതെ ഇരിക്കും. ഇടയ്ക്ക് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും കെ എൽ രാഹുലും ഒക്കെ വാങ്ങി വാങ്ങി ആ ഒരു ഓറഞ്ച് ക്യാപ്പിൻ്റെ ഇടി ഇങ്ങനെ തുടരുന്നു. ഭുവനേശ്വർ കുമാറും റബാദയും കമ്പോജും പ്രിൻസ് യാദവും റാഷിദ് ഖാനും കാർത്തിക് ത്യാഗിയും ഇഷാൻ മലിക്കയും ഉൾപ്പെടെയുള്ളവർ പർപ്പിൾ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ശക്തമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ അങ്ങനെ അങ്ങനെ ആ ഒരു പോരാട്ടം നല്ല ആവേശകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി നേരെ തിരിച്ച് പ്ലേ ഓഫ് സ്പോട്ടിലേക്ക് പോകുകയാണെങ്കിൽ ആർ സി ബിയും ഗുജറാത്തും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചു കൊടുക്കുന്നു. ഹൈദരാബാദ് ഇടയ്ക്ക് അവിടേക്ക് വരുന്നു. പഞ്ചാബ് കിങ്സ് മുൻപന്തിയിൽ നിന്നതാണെങ്കിലും ഇടയ്ക്കുള്ള പരാജയങ്ങൾ അവരെ താഴേക്ക് കൊണ്ടുപോയി. പക്ഷെ അവർ വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ഒരുപാട് ഐതിഹാസികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഐ പി എൽ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഉഷാറായിട്ടൊരു പ്രൊഡിക്ഷൻ നടത്തിയാലോ, ആര് നേടുമായിരിക്കും ഈ തവണത്തെ ഓറഞ്ച് ക്യാപ്പ്? എൻ്റെ പ്രൊഡിക്ഷൻ ഇല്ല, ഞാൻ ഓറഞ്ച് ക്യാപ്പിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. ആര് നേടുമായിരിക്കും പർപ്പിൾ ക്യാപ്പ്? അവിടെ ഞാൻ ഭുവിൻ്റെ പേര് തന്നെ പറയുന്നു, ഭുവനേശ്വർ കുമാർ തൂക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ആരൊക്കെ നേടുമായിരിക്കും ആ ഒരു പ്ലെയർ സ്പോട്ട്? ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലെയർ സ്പോട്ട് വേണം, അതും ഞാൻ പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് ഒന്ന് അയച്ചോ. ഞാൻ ദ ഷോ ഇൻ്റർവ്യൂ നിങ്ങളുടെ ഡാറ്റ പറയാൻ വേണ്ടിയിട്ട് പോവാണ്. നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും സ്കോർ ബോർഡിൽ സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം, കേൾക്കാം. കൂടെ ഞാൻ അച്ചു ആയിരുന്നേ. റേഡിയോ സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.

0: വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: Radio Sunno. Radio Sunno. 91.7 FM. Qatar's favorite radio station.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: കുട്ടികളുടെ ലോകത്തെ വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായ ഒരു അച്ഛനും മകളും അബിൻ മൈക്കിളും ഹന്ന റോസും.
7: ചെറിയൊരു കുട്ടിയാണെങ്കിലും അവർ ഇൻഡിവിജ്വൽ തന്നെയാണ്. അപ്പൊ അവരെ പരിഗണിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന തോന്നിടത്തുണ്ടല്ലോ, അവർ കൂടുതൽ ഉത്തരവാദിത്തോടെ പെരുമാറുവേ.
6: സ്മാർട്ടോക്കിൽ അതിഥിയായി എത്തുന്നു പേരന്റിംഗ് കോച്ച് അബിൻ മൈക്കിൾ.
8: ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഏറ്റവും നല്ലത്, പിന്നെ ഒരു അടുക്കും ചിട്ടയൊക്കെ വരാനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഈ ബുക്കുകൾ പിള്ളേർക്ക് ചെറുപ്പത്തിലേ കൊടുക്കുന്നത്.
9: കേൾക്കൂ സ്മാർട്ട് ടോക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ നിസയ്ക്കൊപ്പം, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ.
10: Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
11: like you're home. In association with
12: Malabar Gold and Diamonds, the responsible jeweler.
13: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
14: റേഡിയോ സുനോ

0: ஹாப்பினஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடா.
0: ஸ்மார்ட் டாக்
2: brought to you by
3: Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
5: In association with
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieceukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency um.
7: സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുടുംബത്തിന്റെ കഥയിലേക്കാണ് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. അബിനും അന്നാറോസും. അന്നാറോസ് എന്ന മോളുടെ ലൈഫിലെ കുറച്ചധികം കാര്യങ്ങളാണ് അബിൻ വളരെ വിശദമായിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പലപ്പോഴും പോസ്റ്റ് ചെയ്യാറുള്ളത്. ഇത് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുകയും അവരുടെ വീഡിയോസിന് വലിയൊരു റെസ്പോൺസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല അബിൻ ഒരു പേരന്റിംഗ് കോച്ചായിട്ടും അങ്ങനെ പല സെഷൻസും പേരൻസിനും കുട്ടികൾക്കും ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അബിനാണ് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സ്മാർട്ട് ടോക്കിൽ. അബിൻ, സ്വാഗതം റേഡിയോ സനോയിലേക്ക്.
8: എപ്പം
7: മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യാം ആക്സിഡന്റലി സംഭവിച്ചതാണോ അതോ വീഡിയോസ് ഇടാം എന്ന് പറയുന്ന ആ ഒരു ധാരണയോടുകൂടി തുടങ്ങിയതാണോ?
8: ശരിക്കും ഒരു 5 മാസം മുമ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഒരു കാരണം എന്ന് പറയുമ്പം, ഞാനൊരു 10 വർഷമായിട്ട് ഈ ആഫ്രിക്ക, തായ്ലൻഡ് അതുപോലെ ഒരു രാജ്യങ്ങളിൽ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്യുമായിരുന്നു. നമുക്ക് കിട്ടിയ കുറെ ഒരു ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും അതുകൊണ്ടൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഒരു പേരന്റിങ് എന്നൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ വരുന്നതും. അപ്പൊ നമുക്ക് വീഡിയോ ഇത് സംഭവം അതിനെ കുറിച്ചൊന്നും അറിയില്ല, എങ്ങനെ ഇത് ആൾക്കാർ ഇത് ശ്രദ്ധിക്കുമെന്നോ അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ ഇതിനോട് കമന്റ് ചെയ്യുമെന്നൊക്കെ, അതാണ് ഇതിന്റെ ഒരു ഒരു ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നോക്കുമ്പം എന്റെ വീട്ടിലിരുന്ന് എന്റെ കൊച്ചിനെ ഞാൻ ഈ കാര്യം പഠിപ്പിക്കുന്നത് പോലെ തന്നെ എനിക്ക് എന്റെ സൊസൈറ്റീനെയും കൂടെ ഈ ഒരു കാര്യത്തിൽ ഒന്ന് ബോധവൽക്കരണമെന്നൊരു ആഗ്രഹമാണ്. അപ്പൊ അതിന് ഞാൻ നോക്കുമ്പോൾ ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു കാര്യം നടക്കില്ല, ആരും നമ്മൾ ലിസൺ ചെയ്യാല. നമുക്കൊരു ഒരു എന്നാ പറയണ്ടേ, പേരന്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലൂടെ കൊച്ചിലൂടെ ഈ ഒരു അറിവ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഒരു ട്രെൻഡ് തന്നെ നമുക്ക് ആക്കിയെടുക്കാം. പിള്ളേരിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കും, അത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കും. നമ്മുടെ ഒരു കുടുംബത്ത് മാത്രം നമ്മൾ നിൽക്കാതെ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ചെയ്യണമെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ ഒരു എന്നാ പറയണ്ടേ ഫാമിലി കണ്ടന്റ് എന്ന് പോലും നമുക്ക് പറയത്തില്ല. എങ്ങനെ ഒരു ഒരു കുട്ടീനെ നമുക്ക് ഇങ്ങനെ കെയർ ചെയ്ത് അല്ലെങ്കിൽ അവളുടെ ലോകം കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാന്നുള്ള ഒരു ചിന്ത നമ്മളിങ്ങനെ തുടങ്ങിയത്.
7: പല എക്സ്പീരിയൻസുകളും നിങ്ങൾ വീഡിയോസിൽ ഇടാറുണ്ട്. ഇപ്പൊ എന്തായാലും കൃഷി റിലേറ്റഡ് കാര്യങ്ങൾ പലപ്പോഴും പല പേരന്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോച്ച് ആളുകളൊക്കെ പറയാറുണ്ട്, കുട്ടികളെ കാണിച്ചു കൊടുക്കണം ഇതൊക്കെ എവിടുന്ന് വന്നു. ഇപ്പം അരി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടുന്ന് വന്നു എന്നുള്ളത് കുട്ടികൾ അറിയണം. ഒരു പാക്കറ്റിൽ വന്നു എന്നുള്ളതല്ലാതെ ഇതിന്റെ റൂട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ശരിക്കും കുട്ടികൾ ഈ റൂട്ട് മനസ്സിലാക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്?
8: ശരിക്കും ഞാൻ പറഞ്ഞത് കുട്ടികളെ റൂട്ട് ഇതൊക്കെ അവരിൽ നിന്ന് തന്നെ വരേണ്ട കുറെ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി, അവിടെ ചെന്നപ്പോ അവരൊക്കെ അവിടെ തയ്യൽ മെഷീൻ ഉണ്ട്. ഈ കുട്ടി തയ്യൽ മെഷീനെ കയറിയിരുന്നു, അത് അന്നാറോസ് ആയതുകൊണ്ടും ഞാൻ അതിനെ നോ പറയാത്തതുകൊണ്ടും അവരും നോ പറഞ്ഞില്ല. അപ്പൊ സംഭവിച്ചത് അവളവിടെ ഒന്നും നോക്കിയില്ല, അവിടെ ഒരു കാന്ത വിരിപ്പുണ്ടായിരുന്നു, അത് ഈ തയ്യൽ മെഷീനുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഈ കാന്തത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവര് പഠിച്ചു. അപ്പം ഞാൻ പറയുന്നത് ഈ റൂട്ട് നമ്മൾ പഠിപ്പിക്കാനും നിൽക്കേണ്ട, പക്ഷെ അതിന്റെ ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ എത്തിക്കാനുള്ള സംഭവം നമ്മൾ ചെയ്യണം. അവരത് തന്നെ മനസ്സിലാക്കിക്കോളും. ഇനി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിനപ്പുറത്തായിട്ട് ദേ ഹാവ് ദ റൈറ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. എപ്പോൾ അവർ ചോദ്യം ചോദിക്കും അന്നേരം നമ്മളത് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ ഇന്ന് ഈ കുട്ടി അന്നാറോസ് ഇങ്ങനെ തയ്യൽ മെഷീന്റെ അവിടെ പോയിരുന്നു, തയ്യൽ മെഷീന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു, ആരും നോ പറഞ്ഞില്ല. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ചെറിയൊരു എന്നാ പറയേണ്ട ഒരു സ്പേസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഡേഞ്ചർ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് പോവരുതെന്നും അവളുടെ കുഞ്ഞു മനസ്സിനറിയാം. അപ്പൊ അതുകൊണ്ട് സൂചിയും അങ്ങനത്തെ കാര്യത്തിലേക്കൊന്നും അവൾ പോയില്ല, മറിച്ച് കുറച്ച് പഴയ ക്ലോത്ത്സ് ഒക്കെ എടുത്ത് അത്രയും സംഭവത്തിലൂടെ ഒരു 10-20-30 മിനിറ്റോളം ഈ കുട്ടി അവിടെ സ്പെൻഡ് ചെയ്തു. സമയമായപ്പോ എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ആ ചേച്ചി കുറച്ച് പഴന്തുണികളെല്ലാം കൂടെ പൊതിഞ്ഞ് അതിന്റെ കൂടുതൽ 2 കാമ്പും 2-3 സൂചി എല്ലാം കൂടെ വെച്ച് ഇവളുടെ കൈ കൊടുക്കുകയും ചെയ്തു. പഠിപ്പിക്കാൻ വേണ്ടി ഒന്നും നമ്മൾ പഠിപ്പിക്കരുത്, പക്ഷെ നമ്മൾ അതിന്റെ സമീപത്ത് ഇവരെ കൊണ്ടുപോകണം. ഇവരതൊക്കെ ആയിട്ടൊന്ന് ഫെമിലിയർ ആയിരിക്കണമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ബാക്കി അവരും ഒരു ഇൻഡിവിജ്വൽ അല്ലേ, അവർക്കും ഇതിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടല്ലോ, അറിയണമെന്ന് ആഗ്രഹമുള്ള ഇതിനോട് താല്പര്യമുള്ളവര് ഇതിനെ കുറിച്ച് അറിഞ്ഞ് അതിൽ അവര് അതിലതിൽ ഗ്രോ ചെയ്തോളും. പക്ഷേ നമ്മൾ ബോധപൂർവം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്കും അതിനോട് താല്പര്യം കാണുകയാണ്, ദേ വിൽ ബി റിയലി ഡീമോട്ടിവേറ്റഡ് എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം.
7: ഏത് സ്റ്റേജ് മുതൽ കുട്ടികളെ നമ്മൾ ഈ തരത്തിലേക്ക് ട്രെയിൻ ചെയ്ത് തുടങ്ങണം?
8: ശരിക്കും ഞാൻ ഇവരോട് ആദ്യം പറഞ്ഞാൽ ഈ കഥ പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞു. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ലിസണിംഗ് കപ്പാസിറ്റി ഇല്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറയുന്ന കാലഘട്ടമാണ്. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഒന്നര വയസ്സിനൊക്കെ ഉള്ളിൽ തന്നെ, അത് ഞാൻ പറയുമ്പം ഐ ഹാവ് ടു ബി വെരി താങ്ക്ഫുൾ ടു മൈ വൈഫ് മരിയ.
7: മോളുടെ ഒരു വീഡിയോ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചത് മോളുടെ കേക്കോ ആയിട്ട് എല്ലാവരുടെ അടികളിലേക്ക് പോകുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു. ഈ ഷെയറിംഗ് മെന്റാലിറ്റിയും കുട്ടികളും തമ്മിലുള്ള ഒരു കണക്ഷൻ.
8: എന്റെ ഫാദറും മദറും ഞങ്ങളൊരു ഒരുമിച്ചാണ് താമസിക്കുന്നത്. അവരിങ്ങനെ പറയും ഒരു ചെറിയൊരു ചോക്ലേറ്റോ അല്ലെങ്കിൽ അതിന്റെ ഒരു പീസ കിട്ടി കഴിയുമ്പോൾ മോള് മുഴുവൻ തിന്നോ എന്ന് പറയും. അപ്പൊ എനിക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരെന്റെ പേരന്റ്സ് ആണ്. ഞാൻ ഇനി അവരെ കറക്റ്റ് ചെയ്ത് അവിടെ ഒരു ഈഗോ ക്ലാഷ് വരണ്ട. എങ്ങനെ ഇവരെ കൺവിൻസ് ചെയ്യിക്കണം എന്റെ പേരന്റ്സിനെ ഈ ഷെയറിങ്ങിന്റെ ഒരു ബ്യൂട്ടി? അപ്പം അവരെ ഞാൻ ഇൻസ്റ്റയും ഫേസ്ബുക്കും വാച്ച് ചെയ്യാന്ന കാര്യത്തിൽ ഓക്കെ ആക്കി. അങ്ങനെയാണ് ഷെയറിംഗ് എന്ന് പറഞ്ഞ കാര്യത്തെ കൂടെ തന്നെ ഇങ്ങനെ പല സാധനങ്ങൾ ചെയ്തു. അങ്ങനെ വന്നതിൽ ഒരു ടോപ്പിക്കാണ് ഈ കൊച്ചൊരു ദിവസം കേക്ക് കൊടുത്ത് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നത്. അത് നമ്മളറിയാതെ വീട്ടിന്റെ ഒരു കൾച്ചർ ആയിരിക്കുന്ന ഒരു ഭാഗമാണത്. അങ്ങനെ അല്ലായിരുന്നു കേട്ടോ അന്നാ റോസ്. കാരണം അവളെ നമ്മൾ ഞങ്ങളൊരു വീടിന്റെ ഒരു അവസ്ഥ വെച്ച് ട്രെയിൻ ചെയ്ത് വേറെ തരമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആയാ ഇത് വരുന്നു. ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒന്നിനോട് ഒരു അമിതമായിട്ടുള്ള ഇവർക്ക് ഇവരുടെ ഇമോഷനെ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ പോലും അന്നാറോസിന്റെ അനിയത്തി നോവ നോവയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇവൾ എടുക്കുന്ന ചിലപ്പോൾ ഒരു 30 seconds ടു ഒരു 1 minute ഒക്കെ എടുക്കും. അതുവരെ റിമൈനിങ് പീസ് ഇസ് സേഫ് ഇൻ ഹെർ ഹാൻഡ്. അപ്പൊ ഞാനത് അതൊക്കെ ഞാൻ കണ്ട് മനസ്സാക്കിയിട്ടുണ്ട്. കാരണം ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ് ഒരു പരിധി വരെ നമ്മുടെ ആൾക്കാർ. കാരണം നമ്മൾ അവരെ ഒരിക്കലും ഒരു കാര്യത്തിലും ട്രെയിൻ ചെയ്തിട്ടില്ല. അത് ദേഷ്യം വരുമ്പോഴാണേലും സങ്കടം വരുമ്പോഴാണേലും ഒരു ഇമോഷനും കൺട്രോൾ ചെയ്യാൻ നമ്മുടെ പിള്ളേരെ പ്രാപ്തരാകാത്തതിന്റെ കാരണം ഈ ഷെയറിങ് അല്ലെങ്കിൽ എന്നാ പറയേണ്ട ഒന്ന് ഒരു കാര്യം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഷ്യൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെറുപ്പത്തിലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. അതാണ് എന്റെ ഒരു ഒബ്സർവേഷൻ. അപ്പൊ അതിൽ നിന്ന് ബോധപൂർവ്വം ക്വസ്റ്റ്യൻ ഉണ്ടാവേണ്ട ഒരു ഗുണമാണ്. കാരണം ഈ ഷെയറിംഗ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ആ ഷെയറിംഗിന്റെ വീഡിയോ ഇട്ടപ്പോ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്തു, അവസാനം അവക്കൊന്നും കിട്ടിയില്ല, അത് മോശമല്ലേ, കുഞ്ഞു കൊച്ചല്ലേ, ഇത്രമാത്രം നിങ്ങൾ ഇങ്ങനെ ചെയ്യണോ. പക്ഷെ അതിന്റെ അകത്തൊരു ശരിക്കുള്ള കാര്യമാണ് അറിയോ, ഈ ഷെയർ ചെയ്ത് കഴിയുമ്പം ഷെയർ ചെയ്യുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആണ്, കിട്ടുന്നവരല്ല. അപ്പൊ ഈ ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടുന്നു, അവസാനം നമ്മൾ ഏറ്റവും അവസാനത്തെ ആളാകുന്നു, നമ്മൾ തഴയപ്പെട്ടു, നമുക്ക് ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെന്ന് വരാം. നമ്മൾക്ക് കിട്ടി എന്നുള്ളത് പറഞ്ഞ് നമ്മുടെ ലോകം ചെറുതാക്കുന്നതിനപ്പുറത്തായിട്ട് നമുക്ക് ഒരു 5 പേരിലേക്ക് എത്താനുള്ള നമ്മുടെ ലോകത്തെ വലുതാക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ് ഷെയറിങ്.
7: ഒരുപാട് നല്ല കമന്റ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വീഡിയോസിന് വരാറുണ്ട്. ഒരു കമന്റ് കണ്ടത് 4 വയസ്സുള്ള അന്നാറോസ് ആണ് ഇപ്പോൾ എന്റെ പാഠപുസ്തകം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരുപാട് നല്ല നല്ല കമന്റ്സ്. എത്ര നല്ല സന്ദേശമാണ് നിങ്ങളുടെ അക്കൗണ്ടിലൂടെ നിങ്ങൾ നൽകുന്നത് എന്ന് പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കണ്ടന്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ടോ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആളുകൾക്ക് ഗുണകരമാകുന്നത് മാത്രം എടുക്കണം എന്നുള്ള ഒരു നല്ല ശ്രമം അതിന്റെ പിന്നിലുണ്ടോ?
8: ഞാൻ പറയാം, ആരൊക്കെയോ എന്നോട് പറയുമ്പോഴാണ് ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് വരെ ഞാൻ അറിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആളോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളോ സോഷ്യൽ എന്ന് പറഞ്ഞാല് സോഷ്യൽ മീഡിയയെ കുറിച്ച് ABCD അറിയത്തില്ലാത്ത ഒരാളാണ്. നമ്മുടെ കാഴ്ചപ്പാട് മാറി, നമ്മുടെ ജീവിതത്തെ കാണുന്ന രീതി ഒത്തിരി മാറി. അപ്പോ ഏതൊരു കാര്യവും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ആൾക്കാരിലേക്ക് എത്തും എന്നുള്ള ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടന്റിനെ കുറിച്ച് ശ്രദ്ധിക്കുകയല്ല, പക്ഷെ പറയുന്ന കാര്യത്തെ കുറിച്ച് നമ്മള് ഒരു അവഗണിക്കപ്പെടുന്ന കാര്യമായിരിക്കാം നമുക്ക് വളരെ മീനിങ് ഫുൾ ആക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ എന്റെ വീടിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഞാനും പോവുകയല്ല. ഒരു ചെറിയ ചലനങ്ങൾ വരെ നമുക്ക് വലിയ സാധ്യത ഉണ്ടെന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്.
7: അവന് അതിൽ ഒരു കമന്റ് ഇട്ടിട്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് കുഞ്ഞു മക്കളെ എത്തിക്കേണ്ട ഇടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പം എന്താ പറയാ, ഒരു കപ്പ എടുക്കുന്ന ഒരു സ്ഥലമാണെങ്കിലോ അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങൾ. ശരിക്കും ഇതൊക്കെ ഡയറക്റ്റ് കാണുന്നതിന്റെ ഒരു ഗുണം എന്താണ്
8: എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അവരുടെ ഏറ്റവും ചെറിയ പ്രായത്തില് വേൾഡിനെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യുവാണ്. ഒന്ന്, ഈ കപ്പ പറിക്കുന്ന ഒരു സംഭവമുണ്ട്. അല്ലെങ്കിൽ രണ്ട്, ഞാനിപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു കണ്ടന്റിന് വേണ്ടി ഇത് ചെയ്യുന്നതുകൊണ്ട് അറിയുന്നില്ല, പക്ഷെ നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ കാര്യം വരുമ്പോൾ നമ്മൾ അറിയാതെ സന്തോഷിക്കും. ഇല്ലെങ്കിൽ വലിയ കാര്യത്തിലേക്ക് മാത്രം നമ്മൾ സന്തോഷം പോവുള്ളൂ. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ അന്നാറോസിന് സന്തോഷം കണ്ടെത്തിയ ഒരു സമയം എന്ന് പറഞ്ഞാൽ മണ്ണിര കൈ വന്ന സമയത്തായിരുന്നു. മണ്ണിര കൈ വന്നു കഴിഞ്ഞാൽ ഇത്രമാത്രം എക്സൈറ്റ്മെന്റ് ഉണ്ടോ? അത് മണ്ണിൽ 10 തവണ കാലിൽ ചവിട്ടി നടന്നു കഴിഞ്ഞാൽ മണ്ണിന്റെ കൈ വന്നാൽ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം നമ്മളിൽ വരും. അപ്പം എനിക്ക് തോന്നുന്നു ചില ഇടങ്ങളിലേക്ക് നമ്മൾ പിള്ളേരെ എത്തിക്കണം, കാരണം അവർക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യണം, കാരണം അതിപ്പോഴേ പറ്റുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ വേൾഡ് എക്സ്പ്ലോർ ചെയ്തോളും.
7: അബിൻ മൈക്കിളും ഹന്ന റോസും ഇവരുടെ വീഡിയോസ് പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയെടുക്കാറുണ്ട്. അബിനാണ് പേരന്റിംഗ് വിശേഷങ്ങളുമായിട്ട് നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം സ്മാർട്ട് ടോക്ക്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പർവ വില്ലേജ്.
4: ഹായ്, ദിസ് ഇസ് ശ്വേത മേനൻ. യു ആർ ലിസണിംഗ് ടു ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: Smart Talk.
5: Brought to you by
6: Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
7: Just feel like you're home.
4: In association with
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: റേഡിയോ സുനോയിൽ സ്മാർട്ട് ടോക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് അബിനാണ്. അബിൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മോളുടെ കൂടെ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്. മോളുടെ പേര് ഹന്ന റോസ് എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അവരുടെ വീഡിയോസ്. സ്ക്രിപ്റ്റുകൾ അധികമൊന്നും ഇല്ലാതെ ജീവിത കഥകളുമായിട്ട് മുന്നോട്ട് പോകുന്ന വീഡിയോസ് ആണ് അവരുടെ ഇത്. ആ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അബിനാണ് നമ്മളുടെ കൂടെ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് സ്മാർട്ട് ടോക്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അബിന്റെ അടുത്ത് ചോദിക്കാനായിട്ടുണ്ട്.
10: അതോടൊപ്പം ഒരു കുട്ടി ലൈബ്രറി മോൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. ശരിക്കും കുട്ടികളും ലൈബ്രറിയും അത് ഭയങ്കര കണക്ഷൻ ഉള്ള രണ്ട് കാര്യങ്ങളാണ്. കുട്ടികളെ വായനയിലേക്ക് അല്ലെങ്കിൽ പുസ്തകം ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ അവർ അതിലേക്ക് എത്തിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്?
11: ബുക്കുകളുടെ കാര്യം ഞാൻ പറയുമ്പോൾ കഥകളെ ആർക്കും ഇഷ്ടമാണ്, അത് ഏത് പ്രായക്കാർക്കും. പ്രത്യേകിച്ച് പിള്ളേരുടെ കാര്യം പിന്നെ പറയണ്ട. പന്നാറോസിന് ഇപ്പൊ ആകെ ABCD മാത്രമേ അറിയത്തുള്ളൂ, കാരണം അംഗൻവാടിയിലാണ് പോകുന്നത് 4 വയസ്സ്. പക്ഷെ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇന്നത് പഠിക്കണം, അംഗൻവാടിയിലെ കാര്യങ്ങളൊന്നും പഠിപ്പിക്കണമെന്നൊന്നും ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞിട്ടുമില്ല. പക്ഷെ കുറെ പുസ്തകങ്ങൾ വീട്ടിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. പുസ്തകങ്ങൾ വരുന്നതനുസരിച്ച് വീടിന്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഞങ്ങൾ എല്ലാവരും പുസ്തകത്തിലേക്ക് തിരിഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പുസ്തകങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാറോസ് ആവുന്നതിന് മുമ്പ് ഒരു പരിധി വരെ എല്ലാവരും മൊബൈലിൽ കൂടെ ലോകത്തിൽ കൂടെ ആയിരുന്നു. നമ്മൾ വീട്ടിൽ പുസ്തകങ്ങളും വരുത്തി പിള്ളേര് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ അവർക്ക് അറിയത്തില്ലേ പോലും, അവരും പിന്നെ വായിക്കുന്നതായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്തു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ കളക്ഷൻ ഓഫ് ബുക്സ് ഉണ്ട്. ഇത് നമുക്കും വേണ്ടിയിട്ട് വായിച്ചത് മാത്രമല്ല, ഇത് ആ കൊച്ചിനെയും കൂടെ ഓർത്തോണ്ടാണ്. അപ്പൊ ഞങ്ങൾ ആ ബുക്ക് ഇങ്ങനെ, പ്രത്യേകിച്ച് അമ്മയുടെ ഉത്തരവാദിത്വമാണ് ബുക്കുകളെ എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളത്. ഇവക്കൊരു ലൈബ്രറി എന്ന് പറയുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല അത്. ഞാൻ പറയുന്നത് കഥകൾ നമുക്ക് മാതാപിതാക്കൾ ഇവരോട് സംസാരിക്കണം. സംസാരിക്കുന്നതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ഇവര് നമ്മളോട് സംസാരിക്കും. അപ്പൊ നമുക്കൊരു ചെറിയൊരു ബുക്ക് പോലത്തെ വെച്ച് പറയാനുണ്ടായുണ്ടല്ലോ അവരുടെ ഇമാജിനേഷൻ ഇങ്ങനെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ ചെയ്തായിരുന്നു, ഇങ്ങനെ അത് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. ഇപ്പൊ അങ്ങനെ ഒരു കഥ പറയും, ഞാൻ നോക്കുന്നത് എന്റെ ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണോ കഥ പറയുന്നത് അതുപോലെ ഇവളിങ്ങനെ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി പറയുവാണ് ചായ കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പിള്ളേരുടെ അടുത്ത് നമ്മള് എന്നാ പറയേണ്ട, ചില ഈ പുസ്തകമായിട്ടിരിക്കുന്നത് റീഡിംഗ് സ്കില്ലിന്റെ അപ്പുറത്ത്, റീഡിംഗ് സ്കിൽ അവർ തീർച്ചയായിട്ടും അവർ പഠിക്കുന്ന കൂട്ടത്തിൽ വളർന്നു വരും. പക്ഷെ അവരുടെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഏറ്റവും നല്ലത്, പിന്നെ ഒരു അടുക്കും ചിട്ടയൊക്കെ വരാനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഈ ബുക്കുകൾ പിള്ളേർക്ക് ചെറുപ്പത്തിലേ കൊടുക്കുന്നത്.
10: അതോടൊപ്പം തന്നെ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, സമ്മാനങ്ങൾ കൊടുക്കേണ്ടതിന്റെ അല്ലെങ്കിൽ സമ്മാനങ്ങൾ നമ്മളെ സ്ഥിരം കൊടുക്കുന്ന സമ്മാനങ്ങളല്ല, അതിനപ്പുറത്തേക്കുള്ള സമ്മാനങ്ങളും കുട്ടികളെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ചെടിയൊക്കെ കൊടുത്തുകൊണ്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ തന്നെ നമുക്ക് അതിനെ കാണേണ്ടതുണ്ടോ? കുട്ടികൾക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സമ്മാനങ്ങളല്ലേ അവരെ സന്തോഷിപ്പിക്കുക?
11: ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തപ്പം ഒരു സമൂഹം ഞങ്ങളെ കണ്ടത് അങ്ങനെയാണ്. ഞാൻ പോലും അങ്ങനെ ചിന്തിച്ചില്ല അവര് ചെടി കൊണ്ടുവരുന്നു. പക്ഷെ അവര് കൊണ്ടുവന്നപ്പം 2 ചോക്ലേറ്റ്, പിന്നെ ഡ്രോയിങ് ബുക്സ് 2 എണ്ണം, പിന്നെ കുറച്ച് കളർ പെൻസില്, ഇതെല്ലാം അവര് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, അന്നാറോസ് ദേർ ഈസ് എ സർപ്രൈസ് വെയിറ്റിംഗ് ഫോർ യു, പ്ലീസ് കം ടു ദ കാർ എന്ന് പറഞ്ഞു. അന്നാറോസ് അവരെ ഇങ്ങനെ അവരുടെ പുറകെ പോയി. അവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ, അതൊന്നും എനിക്ക് വീഡിയോ, ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്ന ഒരാളല്ല കേട്ടോ, ഇങ്ങനെ ഈ ഇമോഷൻസിനെയോ ഫീലിംഗ്സിനെ വെച്ച്. അപ്പൊ അവരത് ഇങ്ങോട്ട് കാറ് തുറന്നു, അവരത് കൊടുത്തു. അന്നാറോസ് ഭയങ്കര സർപ്രൈസിലായി, ഇതൊരു സമ്മാനമാണോ. അപ്പം തന്നെ അത് അവിടെ കൊണ്ട് നട്ടില്ല, അത് ഒരാഴ്ച അവിടെ ഇരുന്നു, അത് വാടിയപ്പോ അന്നാറോസ് വെള്ളം ഒഴിച്ചു. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ പോലും ഓർത്തില്ല ഇതിങ്ങനെ ആവുമെന്ന്. പക്ഷെ നമ്മുടെ ഒരു ജീവിത രീതി കൊണ്ട് ഒരു റീഡിംഗ് ഓഫ് ദ ഓഡിയൻസ് സംഭവിച്ചതാണ് അവരാ ചെയ്തത്. അത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് തോന്നി, പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നത് ചോക്ലേറ്റ്സ് മാത്രമല്ല അതിലേക്ക് നമ്മളും അതിലേക്ക് മാത്രമായിട്ട് അവരെ നമ്മൾ ഒതുക്കുന്നത് നമ്മുടെ ഒരു ഇടുങ്ങിയ മെന്റാലിറ്റി കൊണ്ട് കൂടെയാണ്. നമുക്ക് അതിന്റെ അപ്പുറത്തേക്കായിട്ട് എന്തൊക്കെയോ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. കാരണം ഷീ റിയലി എൻജോയ് ഇട്ടാൽ
9: അവൻ ക്ലാസ്സുകളും എടുക്കാറുണ്ട് കുട്ടികൾക്കും ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ഒരു രീതിയൊക്കെ എങ്ങനെയാണ്?
11: ക്ലാസ്സുകളുടെ അപ്പുറത്തായിട്ട് നമ്മൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ ചെയ്യേണ്ടത് ഇവരുടെ ഒരു ക്രിയേറ്റിവിറ്റി സൈഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അന്ന റോസിനെ ഞാൻ അങ്ങനെയാണ് വീട്ടിൽ ഇങ്ങനെ ആക്റ്റീവ് ആക്കുന്നത്. നമുക്ക് ക്രിയേറ്റീവ് ആകാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവളെ കേൾപ്പിക്കും. പുറത്തിറങ്ങിയാൽ കണ്ടതിന്റെ ബാക്കി ചെയ്യാൻ എന്ന് പറഞ്ഞാല് അതാണ് പച്ച മലയാളത്തില് കണ്ടതിന്റെ ബാക്കി ചെയ്യാൻ മക്കളെ റെഡി ആക്കുക. അപ്പം നമ്മള് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് തീരെ കുഞ്ഞുപിള്ളേരുടെ കാര്യത്തിലല്ല കേട്ടോ, ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് മുകളിലേക്കുള്ള പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാല് നമ്മൾ കൂടിച്ച് വരുന്ന അത്തരത്തിലേക്കുള്ള കുറച്ച് ഗ്രൂപ്പ് വർക്കുകളുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഗ്രൂപ്പിൽ ഒരു കാര്യം ചെയ്യുന്നു, അതിനുശേഷം എന്താണ് ഇതിലൂടെ അവര് മനസ്സിലാക്കിയത്, ഈ എത്ര എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സമയത്ത് അവർ നോട്ട് ചെയ്തതെന്ന് നമ്മൾ അവരോട് പറയുന്നു. കണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇതേ ഒരു അഞ്ചാം ക്ലാസ്സുകാരന്റെ ഒരു ഇതേ സംഭവം ഞാൻ അഞ്ചാം ക്ലാസ്സുകാരന്റെ അടുത്ത് ചെയ്തപ്പോഴും ഒരു 63 വയസ്സുകാരന്റെ അടുത്ത് ചെയ്തപ്പോഴും അവര് രണ്ടുപേരും ലൈഫിന്റെ രണ്ട് തരത്തിലാണ് അത് അതിനെ അവർ റീഡ് ചെയ്തിരിക്കുന്നത്. കാരണം 65-കാരിലും ക്രിയേറ്റിവിറ്റി ഉണ്ടാവേണ്ട സമയമുണ്ട്, 5-ാം ക്ലാസ്സുകാരിലും അത് ഉണ്ടാവേണ്ട സമയമുണ്ട്. അപ്പം ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ നമ്മൾ പല സ്ഥലത്തേക്ക് പോകുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിലുള്ള ഒരു സാധനത്തെ പുറത്തു കൊണ്ടുവന്ന് അതിനെ കുറച്ചും കൂടെ ഷാർപ്പൻ ചെയ്യുന്ന തരത്തിലേക്കാണ് നമ്മുടെ ഒരു ട്രെയിനിങ്. പക്ഷെ അത് എങ്ങനെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ ഏറ്റെടുക്കുമെന്ന് നമ്മൾ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ആ ഒരു കാര്യത്തിന് വലിയൊരു സാധ്യതയുണ്ട്. കാരണം നമ്മുടെ നാട്ടില് ഇവിടെ നോക്കിയാലും മോട്ടിവേഷൻ സ്പീക്കറിനെ തട്ടി നമുക്ക് നടക്കാൻ പറ്റുകയല്ല. ഇത് സംസാരിച്ചു കഴിഞ്ഞാലൊന്നും നമ്മൾ മോട്ടിവേറ്റ് ആകാൻ പോകുന്നില്ല, മറിച്ച് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആണ്, നമ്മുടെ സെൽസുകൾ ആക്റ്റീവ് ആണ്. നമ്മുടെ ഉള്ളിൽ അത് ചെയ്യണമെങ്കിൽ നമ്മൾ അത് ചെയ്ത് പഠിക്കണം. ഒരാള് വണ്ടി ഓടിക്കുന്ന പിക്ചർ കാണിച്ചു തന്നാലും വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് 10 തവണ ക്ലാസ് ാലൊന്നും നമുക്ക് വണ്ടി പിടിക്കാൻ പറ്റുകയില്ല. നമ്മൾ വണ്ടിയെ കയറി ഇരിക്കാനുള്ള ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചോണ്ട് അവരിൽ സംഭവിച്ച മാറ്റത്തെ നമ്മൾ അങ്ങോട്ട് കാണിച്ചു കൊടുത്തോണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അവരെ ചലഞ്ച് ചെയ്യുന്നു. അവർക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു 2-3 കാര്യത്തിലേക്ക് അവരെ ഗൈഡ് ചെയ്യുന്നു.
9: എവിടെയാണ് നമ്മുടെ നാട്ടിൽ? എവിടെയാണ്
11: നാട്ടില്? കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ ബോർഡർ ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ സ്ഥലം, ചെറുപുഴ.
9: ഓക്കെ, അപ്പൊ അവിടേക്കാണ് ആളുകൾ വരികയൊക്കെ ചെയ്യുന്നത് അല്ലേ?
11: ആ, അങ്ങോട്ടാണ് ആൾക്കാർ വരികയും. ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഒത്തിരി കാലമൊന്നും ആയിട്ടില്ല കേട്ടോ, ഒരു 4-5 മാസം.
9: 4-5 മാസത്തിനുള്ളിൽ സംഭവിച്ച ലൈഫിലെ മാറ്റങ്ങളാണ് ഇതൊക്കെ അല്ലേ?
11: അപ്പം എന്റെ വീഡിയോ കണ്ടാലറിയാം, 1-ാമത്തെ വീഡിയോ തൊട്ട് ഈ ഇപ്പം ചെയ്തിരിക്കുന്ന വീഡിയോ വരെ ആരും ചിന്തിക്കാത്ത തരത്തിൽ ചിന്തിച്ചു. കാരണം ഇതുവരെയായിട്ട് ആരും ചിന്തിക്കാത്ത തരത്തിലാണ് ഞാനും വർക്ക് ചെയ്തത്. അപ്പം നമ്മുടെ ഏറ്റവും നല്ല പ്രായമുണ്ടല്ലോ, ഒരു 20 തൊട്ട് അല്ലെങ്കിൽ ഒരു 25 തൊട്ട് 35 വരെ നമ്മൾ ഏറ്റവും നല്ലൊരു സമയം. ആ സമയം ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം. ആർക്കും പറയാൻ പറ്റാത്ത സ്റ്റോറികൾ നമുക്ക് ഉണ്ടാവണം.
9: അതെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. കുറച്ച് സമയം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തു, നിങ്ങളുടെ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ, ഒപ്പം തന്നെ മോളുടെ കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങളുടെ വീഡിയോസ്, മോളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്ന വീഡിയോസ് ഒരുപാട് ആളുകളുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഇനിയും വീഡിയോസ് ഒക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച്.
11: തീർച്ചയായിട്ടും.
9: അങ്ങനെ കുട്ടികളും പേരൻസും എങ്ങനെയായിരിക്കണം കുട്ടികളുടെ അടുത്തുള്ള ഇടപെടൽ, അവർക്ക് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ പല പല വിഷയങ്ങളിലൂടെ ആയിരുന്നു ഇന്നത്തെ സ്മാർട്ട് ടോക്കിന്റെ സഞ്ചാരം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായിട്ട് വീണ്ടും കേൾക്കാം. റേഡിയോ സുനോ കേട്ട് കൂട്ടുകൂടാം.

0: ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
1: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ, ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്റ്റ്.
0: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
1: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരും.
0: മഴസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Chennai beats.
5: Tamil, head of the hour.
6: In the art of podumakkolanda.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്. ദാനത്ത് അൽബഹാർ ബാർബിക്യൂ.

0: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
0: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
3: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
0: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
3: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: കണ്ണുമത്ത് കാത്തിരുന്നിട്ടും
3: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
2: കൽപ്പാന്ത കാലത്തോളം
3: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ കേട്ടു.

0: रेडियो सुनो 91.7 FM Qatar's favorite radio station. Shopping ini kurdal sukagaram. Carrefour Villaggio store ippol pudhiya lookil.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
2: മെയ് 14 മുതൽ 16 വരെ വില്ലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
2: ഇന്ന് തന്നെ കാർഫോർ വില്ലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: ഹായ്, ഞാൻ ഇന്ദ്രൻസ്.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7, ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ.

0: रेडियो सुनो 91.7 FM
1: Qatar's favorite radio station.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സോണോ 91.7.

0: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

सुनो 91.7 FM कतर्स फेवरेट रेडियो स्टेशन रेडियो सुनो।